0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു അൻആമിലെ 129 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫിലെ 1 മുതൽ 116 കൂടിയ വചനങ്ങളുമാണ്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ജസാകുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7 അധ്യായം സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകനൊരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണക്കജയിത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
3: അതായത്
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതായത്
4: അവിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
3: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങൾ എല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല. അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം. സൂറ മുദ്ദസിർ 8-30 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി സ്വഹ്ബിഹി അജ്മഈൻ മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മുദ്ദസ്സിർ 8-ാമത്തെ ആയത്ത്. ഫഇദാ നുഖിറ ഫിൻ നാഖൂർ ന നൂൻ ശദ്ദുണ്ട്, നല്ലത് മണിക്കുക. ഫദാലിക യൗമ ഇദൈ യൗമ ഇദൈ യ തൻവിൻ ശേഷം യ ഇദ്ഗാം ബിഗുന്ന. യൗമുൻ അ തൻവിൻ ശേഷം അയിനാണ് ഇൽഹാർ. അലൽ കാഫിരീന ഗൈറു യസീർ. യസീർ ര സീർ തർക്കിക്കാണ്. ദർണി വമൻ വമൻ ഖ യൂൻസാക്കിന് ശേഷം ഖ ഖ ആണ്. അപ്പോൾ ഇൽഹാർ ഒട്ടും ഉന്നത്ത് മണിക്കേണ്ടതില്ല, ഉന്നത്ത് വേണ്ടതില്ല. മലം തെന്നുവിൻ ശേഷം മീമാണ്. തെന്നുവിൻ ശേഷം മീമാവുമ്പോൾ നന്നായിട്ട് മണിക്കുക. വബനീന ഷുഹൂദ വമഹത്തു ലഹു തംഹീദ. അത്രയും മതി.

0: ആ അതിന്റെ നിയമം നമ്മൾ പറഞ്ഞില്ലാന്ന് തോന്നുന്നുണ്ട്. മഹത്തു ദാലിനും ദാലിന് ശേഷം ത ആണ്. അപ്പം അത് ഇതുകാം ചെയ്ത് ഉത മഹദത്തു എന്ന് പറയണ്ട, മഹത്തു നമ്മൾ അങ്ങനെ തന്നെ ഓതിയത്. വമഹത്തു വമഹത്തു ലഹൂതം ഹീദ
1: വമഹത്തു ലഹൂതം ഹീദ.
0: ഇനി പതിനഞ്ചാം താഴത്ത് മുതൽ സുമ മീം ശബ്ദുണ്ട്, നന്നായിട്ട് മണിക്കുക. അൻ അസീദ് ഇലഹാറാണ്, അൻ അസീദ്. കല്ല ഇന്നഹു മദ് മുംഫസിൽ, പിന്നെ ഇന്ന നൂൻ ശബ്ദുള്ളതാണ്, നന്നായിട്ട് മണിക്കുക. ഇന്നഹു ചെറിയൊരു മദ്ദോടുകൂടി ഹാക്ക് ശേഷം. കാനലി ആയാത്തിന അനീദ സൗർഹിഖുഹു സഊദ. ഇന്നഹു ഫക്കറ ഫഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر
2: ثم يطمع أن أزيد

0: നവർ.
1: ഇനി 22-ാം താഴത്ത് മുതൽ സുമ്മ സുമ്മ സുമ്മ ശ്രദ്ധിക്കണം, സ ആണ്, സല സ. പിന്നെ മീമ ശബ്ദ് നന്നായിട്ട് മണിക്കുക. സുമ്മ വീണ്ടും സുമ്മണ്ട്. ഇസ്തക്ബർ ഫഖാല ഇൻ ഹാദ, നൂൻ സാക്കിനക്ക് ശേഷം ഹ ആണ്, ഇൽഹാർ തീരെ ഉന്നത്ത് വേണ്ട. ഹാദ മദ് മുംഫസിൽ. പിന്നെ സെഹ്റുയു തൻവിന് ശേഷം യാ ആണ്, ഇത് ഗാംബി ഊന്ന. ഇൻ ഹാദ വീണ്ടും ഇൽഹാർ നൂൻ സാക്കിന് ശേഷം ഹായാണ്, ഹദ മദ് മുംഫസിൽ. സ ഉസ്ലീഹി സഖർ, ഒമാ അദ്റാക മ സഖർ, ലൗ ലാ തുബ്ഖി വലാ തദർ, ലവ്വാഹത്തുൻ ലിൽ ബഷർ, അലൈഹ തിസ്അത അശർ. ലവ്വാഹത്തുൻ ലിൽ ഇദ്ഗാം ബിലാ ഗുന്ന. ഓതാം ثم عبس وبصر
2: ثم عبس وبصر
1: صلى بس بسر ونوري

0: سقر
1: سأصليه سقر
0: سأصليه سقر
1: وما أدراك ما سقر
0: وما

0: 19.
1: عليها 19.
0: إن شاء الله باقي أرتيل نوكم وآخر دعوانا الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ മുദ്ദസ്സിർ 8 മുതൽ 30 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനത്തിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. പാരായണ നിയമങ്ങൾ പാലിച്ച് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മെ സഹായിക്കുന്ന അൽ മുഅല്ലിമിൽ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: നിങ്ങൾ കേട്ടത് അൽ മുഅല്ലിം, ഗുരുമുഖത്തുനിന്നെന്ന പോലെ ഖുർആൻ പഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അൽ മുഅല്ലിമിൽ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم. أفرأيت

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ജാസിയയിലെ 23 മുതൽ 37 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: അധ്യായം 112, സൂറത്തുൽ ഇഖ്ലാസ്, നിഷ്കളങ്കത. മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. വചനങ്ങൾ 4.
3: ഈ സൂറത്ത് ഒന്നിലധികം പേരുകളിൽ അറിയപ്പെടുന്നു. തികച്ചും പരിശുദ്ധമായ ഏകദൈവ വിശ്വാസമൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായമെന്ന നിലക്ക് സൂറത്തുൽ ഇഖ്ലാസ്, നിഷ്കളങ്കത എന്നും മതത്തിന്റെ അടിസ്ഥാനമായ മൗലിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന നിലക്ക് സൂറത്തുൽ അസാസ് അടിത്തറ എന്നും, കൂടാതെ സൂറത്തുൽ മാരിഫ വിജ്ഞാനം എന്നും, സൂറത്തു തൗഹീദ് ഏകദൈവ സിദ്ധാന്തം എന്നും ഇതിന് പേരുകളുണ്ട്. ഓരോ പേരും ഇതിന്റെ മഹത്വവും പ്രാധാന്യവും ചൂണ്ടിക്കാട്ടുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ ഒരു സൈന്യത്തിന്റെ തലവനായി അയച്ചിരുന്നു. അദ്ദേഹം അവരുമായി നമസ്കരിക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഈ അധ്യായം ഓതിക്കൊണ്ടായിരുന്നു അതിൽ ഖുർആൻ പാരായണം അവസാനിച്ചിരുന്നത്. സൈന്യം മടങ്ങിവന്നപ്പോൾ അവർ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അദ്ദേഹം അങ്ങനെ ചെയ്യുവാൻ കാരണമെന്തെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൽപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു: കാരണം അത് പരമകാരുണ്യകന്റെ ഗുണവിശേഷണമാണ്. ഞാനത് പാരായണം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അദ്ദേഹത്തെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക. മറ്റൊരു സംഭവം ഇപ്രകാരമാണ്. ഖുബായിലെ പള്ളിയിലെ ഒരു ഇമാം നമസ്കാരത്തിൽ ഓരോ സൂറത്ത് ഓതുമ്പോഴും അതിനു മുമ്പായി ആദ്യം ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു. ജനങ്ങളുടെ ആക്ഷേപം വിലവെക്കാതെ അദ്ദേഹം അത് തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ യോഗ്യത കണക്കിലെടുത്ത് ജനങ്ങൾ അദ്ദേഹത്തെ കൈവിട്ടതുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വന്നപ്പോൾ അവർ വിവരമറിയിച്ചു. എല്ലാ റക്അത്തിലും ഈ സൂറത്ത് മുറുകെ പിടിക്കുവാനുള്ള കാരണമെന്തെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു. ഞാനതിനെ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: താങ്കൾക്ക് അതിനോടുള്ള ഇഷ്ടം താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഹുബ്ബുക ഇയ്യാഹ അദ്ഖലക അൽജന്ന. ഈ സംഭവം ബുഖാരിയിലും തിർമിദിയിലും കാണാം. റവാഹുൽ ബുഖാരി തഅലീഖും വറവാഹു തിർമിദി അൻഹു.
4: بسم الله الرحمن الرحيم
2: പരമ കാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
2: ഉൽ നബിയെ പറയുക. ഹുവ അത് കാര്യം. അവൻ അല്ലാഹു അല്ലാഹുവാണ്. അഹദ് ഒരുവനാണ് ഏകനാണ്.
4: ഖുൽ ഹുവല്ലാഹു അഹദ്
2: നബിയെ പറയുക. അത് അഥവാ കാര്യം അല്ലാഹു ഏകനാകുന്നു.
5: വചനം 2.
2: അല്ലാഹു അല്ലാഹു അസ്സമദ് സർവരാലും ആശ്രയിക്കപ്പെടുന്ന, ആരുടെയും ആശ്രയം വേണ്ടാത്ത, സർവാവലംബനായ യജമാനനത്രേ. യോഗ്യനാണ്, സർവാശ്രയനാണ്.
4: അല്ലാഹു സമദ്
2: അല്ലാഹു സർവാശ്രയനായ യജമാനനത്രേ.
5: വചനം 3.
2: ലം യലിദ് അവൻ ജനിപ്പിച്ചിട്ടില്ല, അവനു ജനിച്ചിട്ടില്ല. വലം യൂലദ് അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല, അവൻ ജനിച്ചിട്ടുമില്ല.
4: ലം യലിദ് വലം യൂലദ്
2: അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചുണ്ടായിട്ടുമില്ല.
5: വചനം 4.
2: വലം യകുൻ ലഹു അവനില്ലതാനും, കുഫുവൻ തുല്യനായിട്ട്, ഇടയായി. അഹദ് ഒരാളും ഒന്നും.
4: വലം യകുൻ ലഹു കുഫുവൻ അഹദ്
2: അവന് തുല്യനായിട്ട് യാതൊരുവനും ഇല്ലതാനും.
3: ഈ സൂറത്ത് ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗത്തിന് സമമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ബുഖാരിയും മുസ്ലിമും അടക്കം പല ഹദീസ് പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള പല ഹദീസുകളിലും കാണാവുന്നതാണ്. എല്ലാ രാത്രിയും ഉറങ്ങുവാൻ കിടക്കുന്ന നേരം ഈ സൂറത്തും അടുത്ത രണ്ട് സൂറത്തുകളും അഥവാ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഓതി രണ്ട് കൈകളിൽ ഊതി മുഖത്തും തലയിലും ശരീരം മുഴുവനും മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയിരുന്നതായി ബുഖാരി മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സൂറത്തിൽ കാഫിറൂനിന്റെ ആരംഭത്തിൽ ഉദ്ധരിച്ച ഹദീസുകളും ഓർക്കുക. ഇതുപോലെ സൂറത്തിന്റെ പ്രാധാന്യം കുറിക്കുന്ന പല ഹദീസുകളും കാണാവുന്നതാണ്. നിന്റെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണമെന്ന് മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടുവെന്നും അതിനെ തുടർന്നാണ് ഈ സൂറത്ത് അവതരിച്ചതെന്നും അഹമ്മദും തിർമിദിയും ബുഖാരി അദ്ദേഹത്തിന്റെ താരിഖ് എന്ന ഗ്രന്ഥത്തിലും നിവേദനം ചെയ്തിരിക്കുന്നു. മേൽ കണ്ടതുപോലെയുള്ള മഹത്വങ്ങളും നേട്ടങ്ങളും കൈവേറേണമെങ്കിൽ വായക്കൊണ്ട് വൃഥ ഒരുവിട്ടാൽ മാത്രം പോരാ. അതിലെ ആശയം ഗ്രഹിച്ചും അത് മനസ്സിൽ പതിഞ്ഞും അതിന്റെ ഗൗരവം ഓർത്തും കൊണ്ടുകൂടിയായിരിക്കേണ്ടതുണ്ട്. വമിനല്ലാഹി തൗഫീഖ്. ഏതൊരു രക്ഷിതാവിൻ്റെ ഏതൊരു ആരാധ്യൻ്റെ ഏക സിദ്ധാന്തത്തിലേക്കാണോ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, ആ രക്ഷിതാവും ആ ആരാധ്യനുമായുള്ളവൻ്റെ മഹോത്കൃഷ്ട ഗുണവിശേഷണങ്ങളെ ഇതാ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം, കേട്ടുകൊള്ളുക എന്ന് പ്രഖ്യാപിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു സൂറത്ത് ആരംഭിക്കുന്നത്. തുടർന്നുകൊണ്ട് തൗഹീദിന് നിദാനമായ അതിൻ്റെ അനിവാര്യതയ്ക്ക് ആധാരമായ അവൻ്റെ പരിശുദ്ധ ഗുണവിശേഷണങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. ഹുവ എന്ന സർവനാമത്തിന് അത് എന്നും അവൻ എന്നും അർത്ഥം വരും. മുമ്പ് പ്രസ്താവിക്കപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെയുള്ള ഇത്തരം സന്ദർഭങ്ങളിൽ പിന്നീട് പറയുന്ന വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുവാൻ വേണ്ടി ആ പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇതിന് ളമീറുസ് ശഅ്ൻ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന സർവനാമം എന്ന് പറയപ്പെടുന്നു. ഇവിടെയും അതാണെന്നാണ് മിക്ക മുഫസ്സിറുകളും പറയുന്നത്. ഇതനുസരിച്ചാണ് കാര്യം എന്ന് ഇത്തരം സ്ഥാനങ്ങളിൽ അതിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നതും. താഴെ പറയുന്നതാണ് സംസാരിക്കുന്ന കാര്യം എന്ന് സാരം. അപ്പോൾ അടുത്ത വാക്കുകളുമായി അതിന് ഘടനാപരമായ പ്രത്യേകമൊരു ബന്ധം ഉണ്ടായിരിക്കയില്ല. വേണമെങ്കിൽ അവിശ്വാസികളുടെ വാക്കുകളിൽ നിന്നോ സ്ഥിതിഗതികളിൽ നിന്നോ അള്ളാഹുവിനെ കുറിച്ച് ഉദ്ഭവിക്കുന്ന അന്വേഷണത്തിന്റെ മറുപടി എന്ന നിലയ്ക്ക് അത് സാധാരണ സർവനാമം തന്നെയാണെന്നും വയ്ക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വാക്കും അതും ചേർന്നുകൊണ്ടുള്ളതായിരിക്കും വാചക ഘടന. അവൻ അള്ളാഹുവാണ്, ഏകനാണ് എന്നായിരിക്കും അപ്പോൾ അതിന് അർത്ഥം വരിക. വ്യാകരണപരമായും സാഹിത്യപരമായും നോക്കുമ്പോൾ ആദ്യത്തേതിനാണ് കൂടുതൽ മെച്ചമുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് ഈ സൂറത്തിൽ പരിചയപ്പെടുത്തുന്നത് അവന്റെ അഞ്ച് ഗുണങ്ങളിലൂടെയാണ്. ഒന്ന്, അള്ളാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അതെ ബഹുത്വമോ നാനാത്വമോ ഘടനയോ ഇല്ലാത്തവൻ, ഇണയോ തുണയോ പങ്കാളിയോ ഇല്ലാത്തവൻ, സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ഏകനായുള്ളവൻ. അഹദ് എന്ന വാക്കിന് ഒരുവൻ ഏകൻ എന്നൊക്കെയാണ് വാക്കർത്ഥമെങ്കിലും അതിൻ്റെ പ്രയോഗത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ലാ അഹദുൻ, ഒരാളുമില്ല എന്ന് നിഷേധ രൂപത്തിൽ പറയുമ്പോൾ ഈ വാക്ക് സൃഷ്ടികളെപ്പറ്റി ഉപയോഗിക്കാറുണ്ടെങ്കിലും സ്ഥാപന രൂപത്തിൽ പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചല്ലാതെ അത് ഉപയോഗിക്കാറില്ല. അതായത് അള്ളാഹു ഏകനാണെന്നും ഏകനായ അള്ളാഹു എന്നും അള്ളാഹു അഹദ്, അള്ളാഹുൽ അഹദ് എന്നിങ്ങനെ പറയുന്നതുപോലെ ഏകനായ നേതാവ് എന്നോ നേതാവ് ഏകനാണ് എന്നോ അസയ്യിദുൽ അഹദ് അസയ്യിദു അഹദുൻ എന്നോ മറ്റോ ആ വാക്ക് ചേർത്ത് പറഞ്ഞുകൂടാത്തതാണ്. അതുപോലെ തന്നെ എണ്ണം പറയുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ ഒരാൾ എന്ന അർത്ഥത്തിലും ആ പദം ഉപയോഗിക്കപ്പെടുന്നതല്ല, വാഹിദ് എന്നേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ എണ്ണത്തിൽ ഏകൻ എന്ന് മാത്രമല്ല, ഏതു നിരക്ക് നോക്കിയാലും ഏകനായുള്ളവൻ എന്നുള്ള ഒരർത്ഥമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ അൽ വാഹിദ് അൽ അഹദ്, ഒരുവൻ ഏകൻ എന്നീ രണ്ട് വാക്കുകളും ഒരേ അവസരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതും. ഈ വ്യത്യാസം ധ്വനിപ്പിക്കുന്ന വിധം വിവർത്തനം ചെയ്യാവുന്ന ഒരൊറ്റ വാക്ക് മലയാളത്തിൽ കാണുന്നില്ല. ചുരുക്കത്തിൽ ബഹുത്വത്തിൻ്റെയോ നാനാത്വത്തിൻ്റെയോ ഘടനയുടെയോ കലർപ്പില്ലാതെ ഏകനായുള്ളവൻ എന്ന് അഹദിനും എണ്ണത്തിൽ മറ്റൊരു ഇണയില്ലാത്തവൻ ഒരേ ഒരുവൻ എന്ന് വാഹിദിനും അർത്ഥമാകുന്നു. അള്ളാഹു ഏകനാണ് എന്നതിൻ്റെ ഒരു വിശദീകരണമാണ് തുടർന്ന് പറയുന്ന ഗുണങ്ങൾ എന്ന് പറയാം. രണ്ട്, അള്ളാഹു സ്വമദ്, അള്ളാഹു സർവരാലും ആശ്രയിക്കപ്പെടുന്ന യജമാനനത്രേ. അസ്വമദ് എന്ന വിശേഷണനാമം ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ചോദിപ്പിക്കുന്ന മലയാള വാക്കും നാം കാണുന്നില്ല. ആരുടെയും ആശ്രയം വേണ്ടാത്ത, എല്ലാവരും ആശ്രയിക്കേണ്ടി വരുന്ന അജയ്യനായ നിത്യശക്തനായ യജമാനൻ എന്നാണ് ചുരുക്കത്തിൽ വിവക്ഷ. അതായത് ഏതൊന്നിൻ്റെയും ഒരു തരത്തിലുള്ള ആശ്രയം വേണ്ടാതിരിക്കുവാനും എല്ലാ വസ്തുക്കൾക്കും ആശ്രയം അനിവാര്യമായി തീരുവാനും ആവശ്യമായ എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളും സമ്പൂർണമായുള്ള മഹാൻ എന്നു സാരം. മൂന്ന്, നാല്, ലം യലിദ്, അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ജനിച്ചുണ്ടായിട്ടുമില്ല. അവൻ ഏതെങ്കിലും ഒന്നിൻ്റെ ജനയിതാവല്ല, അഥവാ പിതാവോ മാതാവോ ബീജമോ അല്ല. അവൻ മറ്റൊന്നിൽ നിന്ന് ജന്യനായവനോ ഉദ്ഭുതമായവനോ അല്ല. അവൻ സ്വയംഭൂവാണ്, അനാദ്യനാണ്, അനന്തനാണ്. അപ്പോൾ അവൻ്റെ സന്താനമോ അവതാരമോ ആയി യാതൊന്നും ഉണ്ടാകാവതല്ല തന്നെ. ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധനാണവൻ. അവനല്ലാതെയുള്ളതെല്ലാം അവൻ്റെ സൃഷ്ടികൾ മാത്രം. 5. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരുവനുമില്ല. അവൻ്റെ സത്തയിലോ ഗുണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അധികാരത്തിലോ അവകാശത്തിലോ സൃഷ്ടിയിലോ സംഹാരത്തിലോ നിയന്ത്രണത്തിലോ കൈകാര്യകർത്തൃത്വത്തിലോ അറിവിലോ കഴിവിലോ ഒന്നും തന്നെ അവന് തുല്യനായി കീടയായി പങ്കാളിയായി ഒന്നുമില്ല, ഒരാളുമില്ല. അതെ, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല. അവനാകട്ടെ എല്ലാം കേൾക്കുന്നവനും കണ്ടറിയുന്നവനുമത്രേ. ലൈസ കമിസ്ലിഹി ശൈഉം വഹുവ സമീഉൽ ബസീർ. ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗുണങ്ങളായി പ്രസ്താവിച്ച 5 കാര്യങ്ങളും അവയിലടങ്ങിയ തത്വസാരങ്ങളും പരിശോധിക്കുമ്പോൾ അവിശ്വാസികളിൽപ്പെട്ട ഓരോ വിഭാഗക്കാരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില അന്ധവിശ്വാസികളും അള്ളാഹുവിനെപ്പറ്റി സങ്കല്പിച്ചോ വാദിച്ചോ വരുന്ന എല്ലാ അപവാദങ്ങൾക്കുമുള്ള ഖണ്ഡന മൂല്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാവുന്നതാണ്. ഫലില്ലാഹിൽ ഹജ്ജത്തുൽ ബാലിഗ.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ വിവർത്തനത്തിന്റെ ശബ്ദ.
6: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കേൾവി അള്ളാഹുവിൻ്റെ അതിമഹത്തായൊരു അനുഗ്രഹമാകുന്നു. അത് കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ കൂടിയാകുമ്പോൾ പ്രതിഫലങ്ങൾ നമുക്കേറെ വാരിക്കൂട്ടാം. ദിവസവും ഒരു ജുസ് വീതം കേട്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരം. പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് അബ്ദുർ റഷീദ് സൂഫി

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് അബ്ദുർ റഷീദ് സൂഫി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുന്നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളുമുണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലഹും.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനഃപാഠം, പേജ് 507, സഅദ് അൽഗാമിദിയുടെ ഖിറാഅത്ത്.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അങ്കബൂത്ത് 41 മുതൽ 45 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.
4: അല്ലാഹു അക്ബർ,
5: അല്ലാഹു അക്ബർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അങ്കബൂത് 41 മുതൽ 45 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ ഇഷാ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്സുബൈത്തി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഇശാ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്സുബൈത്തി.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم. وما

ലോക പ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

لتحبطن عملك ولتكونن من الخاسرين. بل الله فاعبد وكن

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. പീസ് റേഡിയോ ഒരുക്കുന്ന ഖുർആൻ പഠന പദ്ധതി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ സ്വാഫാത്തിൽ നിന്നും 40-41 വചനങ്ങളാണ് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി ക്ലാസ് എടുക്കുന്നത്.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: അല്ലാഹിൽ മുഖ്ലസീൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 40-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 39-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു നാളെ പരലോകത്ത് അതികഠിനമായി ശിക്ഷിക്കുന്ന ആളുകളെക്കുറിച്ചാണ് തൊട്ടുമുമ്പുള്ള വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കിയത്. തുടർന്ന് പറയുന്നു, ഇല്ലാ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകൾ ഒഴികെ, അൽ മുഖ്ലസീൻ, നിഷ്കളങ്കമാക്കപ്പെട്ട അടിമകൾ. ചില പ്രാമാണികരായ ഖുറാഉകൾ തന്നെ മുഖ്ലിസീൻ എന്നും ഖിറാഅത്ത് നടത്തിയായി കാണാൻ സാധിക്കും. ഇല്ലാ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ ദാസന്മാർ ഒഴികെ. ഇവിടെ ഇളാഫത്തു തഷ്രീഫ്, അല്ലാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അതൊരു മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഇളാഫത്താകുന്നു, ചേർത്തി പറയലാകുന്നു. അല്ലാഹുവിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ പ്രത്യേകം ദാസന്മാർ, അവർ ഒഴികെ. അവരാരാണ്? അൽ മുഖ്ലസീൻ, നിഷ്കളങ്കമാക്കപ്പെട്ടവർ. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ ഇഖ്ലാസ് നൽകപ്പെട്ട, നിഷ്കളങ്കത്വം നൽകപ്പെട്ട ആളുകൾ എന്നർത്ഥം. അഖ്ലസ യുഖ്ലിസു ഇഖ്ലാസ്, അഖ്ലസ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമാക്കി, അതിനാണ് മുഖ്ലിസ് എന്ന് വരുന്നത്. ഇനി മുഖ്ലസ് എന്നാകുമ്പോൾ നിഷ്കളങ്കമാക്കപ്പെട്ടത് അല്ലെങ്കിൽ നിഷ്കളങ്കമാക്കപ്പെട്ട ആള് എന്നർത്ഥത്തിലാണ്. സുമ്മസ്തസ്നല്ലാഹു സുബ്ഹാനഹു മിൻ ഹാദൽ ഉമൂമി ഫഖാൽ, നേരത്തെ അല്ലാഹു മൊത്തത്തിൽ മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ആ ഗണത്തിൽ നിന്ന് അല്ലാഹു വേർതിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇല്ല ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഹാദാ കമാ ഖാല തആല ഫീ സൂറത്തുൽ അസ്ർ, ഇത് സൂറത്തുൽ അസ്റിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഒരു പരാമർശമാകുന്നു. അഥവാ കാലം തന്നെ സത്യം, മനുഷ്യൻ നഷ്ടത്തിലാകുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരും ഒഴികെ. എന്നതുപോലെ ആ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആ ഗണത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ മുഖ്ലസീങ്ങളായ അഥവാ നിഷ്കളങ്കമാക്കപ്പെട്ട ഹൃദയമുള്ള ആളുകൾ അവർ മുക്തരാകുന്നു. ആരാണ് ഈ മുഖ്ലസീങ്ങൾ? അഖ്ലസൂലില്ലാഹി തബാറക വതആല ഫസ്തഖ്ലസഹുമുല്ലാഹു ലിനഫ്സിഹി ഫഹും മുഖ്ലിസൂൻ. ആദ്യം പറഞ്ഞ മുഖ്ലിസീൻ എന്ന് പറഞ്ഞതും മുഖ്ലസൂൻ എന്ന് പറഞ്ഞതും അതിൻ്റെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ അഖ്ലസു ലില്ലാഹി തബാറക വതആല, അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ച, ജീവിതം നയിച്ച ആളുകളാണ് മുഖ്ലിസീങ്ങൾ. എന്നാൽ മുഖ്ലസീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാ അവരെ പ്രത്യേകമാക്കിയിരിക്കുന്നു. ഫസ്തഖ്ലസഹുമുല്ലാഹു ലിനഫ്സിഹി, അല്ലാ പ്രത്യേകം അവർക്ക് ഇഖ്ലാസ് നൽകിയിരിക്കുന്നു. അതാണ് മുഖ്ലസ് എന്ന് പറഞ്ഞാൽ. ലൈസു യദൂഖൂനൽ അദാബൽ അലീം, അവർ വേദനയേറിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരല്ല. വലാ യുനാഖിശൂന ഫിൽ ഹിസാബ്, അവർ വിചാരണ, കണിശമായ വിചാരണ, ആ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നവരും അല്ല. ബൽ യതജാവസൂന അൻ സയ്യിആത്തിഹിം ഇൻ കാന ലഹും സയ്യിആത്തുൻ, വല്ല തെറ്റുകുറ്റങ്ങളുമുണ്ടെങ്കിൽ പോലും അത് വിട്ടുകൊടുക്കപ്പെടുന്നവർ, മാപ്പ് നൽകപ്പെടുന്നവരാകുന്നു അവർ. വയുജ്സൗനൽ ഹസന ബി അശ്രി അംസാലിഹ ഇലാ സബ്ഇ മിഅഹ് ദിഅഫ്, തങ്ങൾ ചെയ്ത നന്മകൾക്ക് 10 മടങ്ങ് 700 ഇരട്ടി വരെ പ്രതിഫലത്തിന് അർഹരാകുന്നു അവർ. ഇലാ അദ്ഉഅഫിൻ കസീറ, 700-ൽ നിൽക്കുന്നില്ല, ധാരാളം ഇരട്ടികൾ നൽകപ്പെടുന്നവർ. ഇലാ മാ യഷാഉല്ലാഹു തആല മിനത്തദ്ഈഫ്, എത്രയാണോ അള്ള ഇരട്ടിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഇരട്ടി പ്രതിഫലത്തിന് അർഹരാകുന്നു അവർ. അതാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാ ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാമ സഈദി റഹ്മഹുല്ലാ പറയുന്നു, ഇല്ലാ ഇബാദല്ലാഹി തആല, ഈ പറഞ്ഞ ആളുകൾ അള്ളാഹുവിൻ്റെ ദാസന്മാരാകുന്നു. അല്ലദീന അഖ്ലസൂ ലഹു ഫീ ഇബാദതിഹി, അള്ളാഹുവിനു വേണ്ടി ഇഖ്ലാസോടുകൂടി ഇബാദത്ത് അനുഷ്ഠിച്ചവർ. വഖ്തസ്സഹും ബിറഹ്മതി, അപ്പൊ അള്ളാഹ് അവരെ പ്രത്യേകമാക്കി, അള്ളാഹ് അവരെ ആത്മാർത്ഥതയുള്ളവരാക്കി. ഫഇന്നഹും, അവർ നാജൂൻ, അവർ വിജയിച്ചവരാകുന്നു, രക്ഷപ്പെട്ടവരാകുന്നു. മിനൽ അദാബിൽ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരാകുന്നു അവർ. ഇമാം തബരി റഹ്മുള്ള പറയുന്നത്, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീന യഖൂൽ ഇല്ലാ ഇബാദല്ലാഹിൽ ലദീന അഖ്ലസഹും യൗമ ഖലഖഹും ലിറഹ്മതിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്താൽ അവരെ സൃഷ്ടിച്ച സമയത്ത് തന്നെ അള്ളാഹ് അവരോട് അവരെ ഇഖ്ലാസുള്ളവരാക്കിയിരിക്കുന്നു. വഖതബലഹുമു സഅദ അവരുടെ കാര്യത്തിൽ അല്ലാഹു സൗഭാഗ്യത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫി ഉമ്മിൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദിൽ മൂലരേഖയിൽ. ഫഇന്നഹും ലാ യദൂഖൂന അദാബ് അവർ ശിക്ഷ അനുഭവിക്കുന്നവരല്ല, ആസ്വദിക്കുന്നവരല്ല. ലിഅന്നഹും കാരണം അഹ്ലു ത്വാഅത്തില്ലാഹ് വ അഹ്ലുൽ ഈമാനി ബിഹ് അവർ അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്, അല്ലാഹുവിൽ അവർ വിശ്വസിക്കുന്നവരാകുന്നു. അല്ലാഹു ആ ഗണത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇമാം ബഗ്‌വി റഹ്മുള്ള പറയുന്നു, അൽ മുവഹ്ഹിദീൻ, ഇവിടെ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് പറഞ്ഞാൽ അത് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ആളുകളാകുന്നു. ഈ പറഞ്ഞ ഓരോ വ്യാഖ്യാനവും ഒന്ന് ഒന്നിന് എതിരല്ല, ഓരോന്നും അതിൻ്റെ വിശദീകരണമായിട്ടാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കഠിന കടോരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അർഹത നേടുന്നവർ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് കാരണക്കാരായ ആളുകളാകുന്നു. 41-ാമത്തെ വചനം, ഉലാഇകലഹും റിസ്ഖും മഅലൂം, ഉലാഇകലഹും അവർക്കുണ്ട് റിസ്ഖുൻ ഭക്ഷണമുണ്ട്, മഅലൂം അറിയപ്പെട്ട ഭക്ഷണം. ഉലാഇക എന്ന് പറഞ്ഞാൽ അക്കൂട്ടർ, ലഹും എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട്, റിസ്ഖുൻ റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം. മഅലൂം അലിമ യഅലമു ഇൽമ്, അതിൻ്റെ മഫ്ഊൽ രൂപമാണ് മഅലൂം, അറിയപ്പെട്ടത് എന്നർത്ഥം. ഉലാഇക ദമീറു യഊദു അലാ ഇബാദില്ലാഹിൽ മുഖ്ലസീൻ, അവർ എന്ന് പറഞ്ഞതിലെ ലമീർ അത് മടങ്ങുന്നത് ആ മുഖ്ലസീങ്ങളായ ദാസന്മാരിലേക്കാവുന്നു. പിന്നെ എന്താണ് റിസുഖും മഅലൂം എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ അതിനെ പലതരത്തിലും വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. സ്വർഗവാസികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകപ്പെടുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ബഖറിൽ അല്ലാഹു പറഞ്ഞു, വ ഉതൂബിഹി മുതശാബിഹ, പരസ്പരം സാദൃശ്യമുള്ളത് അവർക്ക് നൽകപ്പെടും. അഥവാ ഈ സ്വർഗത്തിൽ നൽകപ്പെടുന്ന ഏത് വസ്തുക്കളാകട്ടെ ദുനിയാവിലേതുമായി പേരിൽ മാത്രമായിരിക്കും സാദൃശ്യം, അതല്ലെങ്കിൽ രൂപസാദൃശ്യമുണ്ടായേക്കാം. അതിൻ്റെ ഗുണത്തിലോ അതിൻ്റെ മേന്മയിലോ അതിൻ്റെ മറ്റേതെങ്കിലും കാര്യത്തിലോ സ്വർഗത്തിലേതുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നത് വേറെ ചില വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഏതായിരുന്നാലും അല്ലാഹു പറയുന്നു, റിസ്ഖും മഅലൂം, പരിചിതമായ അറിയപ്പെട്ട ഭക്ഷണം അവർക്ക് ഉണ്ട്. തബരി റഹ്മത്ത് പറയുന്നു, യഖൂലു ഹാഉലാഇഹും ഇബാദുല്ലാഹിൽ മുഖ്ലസൂൻ ലഹും റിസ്ഖും മഅലൂം, ഈ പറഞ്ഞ ആൾക്കാർ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ, അള്ളാഹു നിഷ്കളങ്കത്വം നൽകിയ ആളുകളാകുന്നു, അവർക്ക് അറിയപ്പെട്ട ഭക്ഷണമുണ്ട്. വദാലിക റിസ്ഖുൽ മഅലൂം ഹുവൽ ഫവാകിഹ്, ഈ അറിയപ്പെട്ട പരിചിതമായത് എന്ന് പറഞ്ഞത് പഴവർഗ്ഗങ്ങളെക്കുറിച്ചാകുന്നു. അല്ലത്തി ഖലഖഹല്ലാഹു ലഹും ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് നൽകുന്ന പഴവർഗ്ഗങ്ങളെക്കുറിച്ചാകുന്നു. അതേപോലെ തന്നെ മറ്റൊരു വചനത്തിൽ കാണാം, വയുത്വാഫു അലൈഹിം ബി ആനിയതിൻ മിൻ ഫിദ്ദതിൻ വ അക്വാബിൻ കാനത് ഖവാരീറ ഖവാരീറ മിൻ ഫിദ്ദതിൻ ഖദ്ദറൂഹ തഖ്ദീറ. സ്വർഗ്ഗക്കാരെക്കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ ഇൻസാനിൽ 15-16 വചനത്തിൽ അല്ലാഹു പറയാണ്, വയുത്വാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും, ബി ആനിയതിൻ മിൻ ഫിദ്ദ, വെള്ളിയുടെ പാത്രത്താൽ, വഅക്വാബിൻ, അതേപോലെ തന്നെ പാനപാത്രങ്ങളാലും, അതാകട്ടെ കാനത്ത് ഖവാരീറ സ്ഫടിക സമാനമായിട്ടുണ്ട്. ഖവാരീറ മിൻ ഫിദ്ദ, അതിൻ്റെ നൈർമല്യത്താൽ വെള്ളിയുടേതുപോലെയുള്ള സ്ഫടിക സമാനമായ പാത്രങ്ങൾ. ഖദ്ദറൂഹ തഖ്ദീറ, അതിനൊരു തോത് അവർ കണക്കാക്കിയിരിക്കും. എത്രയാണോ, എത്ര അളവിലാണോ പാനീയം നൽകേണ്ടത് അത് അവർ കണക്കാക്കിയിരിക്കും. അതുപോലെ തന്നെ റിസ്ഖും മഅലൂം എന്നതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, അത് ഭക്ഷണം പരിചിതമായ ഭക്ഷണമായിരിക്കും. ഭക്ഷണം നൽകുന്നതാകട്ടെ അതും പ്രത്യേകം പറയപ്പെട്ട നിർണയിക്കപ്പെട്ട സമയമായിരിക്കും. സൂറത്ത് മറിയമിൽ കാണാം, വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയാ. വലഹും അവർക്കുണ്ടായിരിക്കും, റിസ്ഖുഹും അവരുടെ ഭക്ഷണം അഥവാ സ്വർഗീയ ഭക്ഷണം, ഫീഹാ ആ സ്വർഗത്തിൽ, ബുക്റതൻ വഅശിയാ പ്രഭാതത്തിലും പ്രദോഷത്തിലും. അപ്പോൾ ആ സമയവും മഅലൂമായ സമയമാകുന്നു, അല്ലെങ്കിൽ പരിചിതമായ നിർണയിക്കപ്പെട്ടതാകുന്നു എന്ന് വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സ്വർഗീയ ഭക്ഷണത്തെക്കുറിച്ചുള്ള ആയത്തുകളിലും ഹദീസിലുമുള്ള പരാമർശങ്ങളെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നൊരു കാര്യം, സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ വിശപ്പകറ്റാനുള്ള ഭക്ഷണമല്ല. വിശപ്പകറ്റുക എന്നൊരവസ്ഥ അവിടെ ഇല്ല. പോഷണം നൽകുന്ന ഭക്ഷണവും അല്ല, ആനന്ദിക്കുവാനുള്ള സുഖിക്കുവാനുള്ള ഭക്ഷണമാകുന്നു. അന്ന റിസ്ഖഹും കുല്ലഹു ഫവാക്കിഹ്, സ്വർഗവാസികൾക്ക് നൽകുന്നതെല്ലാം സന്തോഷിക്കാനുള്ള ആനന്ദിക്കാനുള്ള ഭക്ഷണമാകുന്നു. യതഫക്കഹൂന ബിഹ വയതലദ്ദൂന, ആ ഭക്ഷ്യപദാർത്ഥങ്ങളെ കൊണ്ട് അവർ ആനന്ദിക്കുന്നു, അവർ ആസ്വദിക്കുന്നു. വലൈസ ഫീ റിസ്ഖിഹിം ഖൂത്തുൻ യുഖവ്വിമു അബ്ദാനഹും, തങ്ങളുടെ ശാരീരികമായ സൗഖ്യത്തിന് അല്ലെങ്കിൽ ശാരീരികമായ ക്ഷമതക്കാവശ്യമായ ഭക്ഷണമല്ല അവിടെയുള്ളത്. ലിഅന്നഹും ഇദാ ദഖലു അൽ ജന്ന നൂദു, കാരണം എന്താണ്? സ്വർഗത്തിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവിടുന്ന് വിളിച്ചു പറയപ്പെടും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നക്കും ലൻ തസിഹു ഫലാ തസ്ഖമു അബദ, ഇന്നക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദ, നിങ്ങൾ ആരോഗ്യമുള്ളവരാകുന്നു, രോഗം ഇനി നിങ്ങൾക്ക് ബാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. വ ഇന്നലക്കും അൻ തഹ്യു ഫലാ തമൂതു അബദ, നിങ്ങൾ ജീവിക്കുന്നവരാകുന്നു, മരണം ഇനി നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. വ ഇന്നലക്കും അൻ തഷിബു ഫലാ തഹ്റമു അബദ, നിങ്ങൾ യുവത്വം പ്രാപിച്ചവരാകുന്നു, ഇനി നിങ്ങൾക്ക് വാർദ്ധക്യം ഉണ്ടാവുകയില്ല. വ ഇന്നലക്കും അൻ തൻഅമു ഫലാ തബ്തഇസു അബദ, നിങ്ങൾ സുഖാനുഗ്രഹത്തിലാകുന്നു, നിങ്ങൾക്കിനി ദുഃഖത്തിൻ്റെ അവസ്ഥ, പ്രയാസത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുന്നതേ അല്ല. അബദ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇനി ആ അവസ്ഥ ഉണ്ടാവുകയില്ല. അള്ളാഹു ഈ ദുനിയാവിലെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നതിലൂടെ ഈ പറയപ്പെട്ട സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹദീസ് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിൽ 2837 ഹദീസായി കാണാൻ സാധിക്കും. മാത്രമല്ല, സ്വർഗക്കാർക്ക് ആനന്ദകരമായ ഭക്ഷണം നൽകപ്പെടും എന്നതിന് പുറമേ അവർക്ക് അനുയോജ്യകളായ ഇണകളെയും അവിടെ നൽകും. ആ ഇണകളോടൊത്ത് സുഖസുന്ദരമായ ജീവിതം, ആനന്ദപൂർണമായ ജീവിതമായിരിക്കും അവിടെ അവർ നയിക്കുക. സൂറത്ത് യാസീനിൽ കാണാം, ഇന്ന അസ്ഹാബൽ ജന്നതിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ, തീർച്ചയായും സ്വർഗക്കാർ ആ സ്വർഗത്തിൽ ഓരോ പ്രവർത്തനങ്ങളിൽ ആനന്ദിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം കഴിയുന്നവരായിരിക്കും. ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഫീ ദുലാലിൻ അലൽ അറായിക മുത്തകിഊൻ, സ്വർഗീയ തണലുകളിൽ, ചാരുകട്ടിലുകളിൽ, അലങ്കരിക്കപ്പെട്ട ചാരുകട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ, ലഹും ഫീഹാ ഫാകിഹതു വലഹും ഫീഹാ മാ യദ്ദഊൻ, അവർ ആ സ്വർഗത്തിൽ അവർക്ക് പഴവർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവർ ആവശ്യപ്പെടുന്ന, അവർ തേടുന്ന എന്തും അവർക്കവിടെ ലഭിക്കും. സൂറത്ത് യാസീനിലെ 55 മുതൽ 57 വരെയുള്ള വചനങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. അഥവാ സ്വർഗത്തിൽ നൽകപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ, സ്വർഗീയമായ സുഖസൗകര്യങ്ങളെക്കുറിച്ചാകട്ടെ, അത് ഈ ദുനിയാവിലേതുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്നത് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ആ സ്വർഗക്കാർക്ക് യാതൊരു തരത്തിലും ദുനിയാവിലെ ചെറിയതോ വലിയതോ ആയ ഒരു പ്രയാസവും അവർ അനുഭവിക്കേണ്ടി വരികയില്ല. തികച്ചും ആനന്ദപൂർണമായ, സമാധാനപൂർണമായ, സന്തോഷകരമായ ജീവിതമാണ് സ്വർഗക്കാർക്ക് ഉണ്ടാകുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത്. 42-ാമത്തെ വചനം,
1: ഫവാകിഹു വഹും മുക്രമൂൻ ഫീ ജന്നാതിൻ നഈം.
0: തൊട്ടുമുകളിൽ പറഞ്ഞ അവർക്കവിടെ അറിയപ്പെട്ട ഭക്ഷണമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം 42-ാമത്തെ വചനത്തിൽ പറയുന്നു, ഫവാകിഹു, പഴവർഗങ്ങൾ. ഫാകിഹത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ഫവാകിഹ്. ഫവാകിഹു, പഴവർഗങ്ങൾ. വഹും, അവർ. മുക്റമൂൻ, ആദരിക്കപ്പെടുന്നവരാകുന്നു. ഫീ ജന്നാത്തിൻ, സ്വർഗത്തോപ്പുകളിൽ. അന്നഈം, സുഖാനുഗ്രഹത്തിൻ്റേതായ സ്വർഗത്തോപ്പുകളിൽ അവർ ആദരിക്കപ്പെടുന്നവരുമാകുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ആ സ്വർഗം എനിക്കോ നിങ്ങൾക്കോ നഷ്ടപ്പെട്ടുകൂടാ എന്ന അങ്ങേയറ്റത്ത ആഗ്രഹം, ജാഗ്രതാബോധം നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. സ്വർഗം നഷ്ടമാകാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് തീർച്ചയായും എന്ത് വില കൊടുത്തും, എന്ത് പ്രയാസം സഹിച്ചും, എന്ത് ത്യാഗം സഹിച്ചും മാറി നിൽക്കാൻ, സ്വർഗം ലഭിക്കാനാവശ്യമായ തരത്തിൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ തരത്തിൽ സ്വർഗം ലഭിക്കുന്ന, അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന, സ്വർഗത്തിൽ ആദരിക്കുന്ന ആ സൗഭാഗ്യവാന്മാരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ജസാകുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി ക്ലാസ് എടുത്തത് വിശുദ്ധ ഖുർആനിലെ സ്വറത്ത് സ്വാഫാത്തിൽ നിന്നും 40-41 വചനങ്ങളാണ്.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യസൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പൊ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ, അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ, പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോയിൽ അടുത്തതായി അമാനി മൗലവിയുടെ തഫ്സീർ സൂറ നസ്ർ.
4: അധ്യായം 110, സൂറത്തു നസ്ർ. സഹായം. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: ഇദാ ജാ, വന്നാൽ, വരുമ്പോൾ. നസ്റുല്ലാഹി, അല്ലാഹുവിന്റെ സഹായം. വൽ ഫത്ഹ് വിജയവും തുറവിയും.
5: ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്,
4: അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ.
6: വചനം രണ്ട്.
4: വറഐത, നീ കാണുകയും ചെയ്താൽ. അന്നാസ, മനുഷ്യരെ. യദ്ഖുലൂന, അവർ പ്രവേശിക്കുന്നതായി. ഫീ ദീനില്ലാഹി, അല്ലാഹുവിന്റെ മതത്തിൽ. അഫ്വാജ, കൂട്ടങ്ങളായി, കൂട്ടം കൂട്ടമായി. അല്ലാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നതായി മനുഷ്യരെ നീ കാണുകയും ചെയ്താൽ.
6: വചനം മൂന്ന്.
4: ഫസബ്ബിഹ്, അപ്പോൾ നീ തസ്ബീഹ് നടത്തിക്കൊള്ളുക. ബിഹംദി,

0: സ്തോത്ര കീർത്തനം ചെയ്തുകൊള്ളുക, അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വിയോഗത്തിന് അല്പം മുമ്പായി അവതരിച്ച ഒരു സൂറത്താണിത്. അവർണനീയമായ ത്യാഗങ്ങളും ഞെരുക്കങ്ങളും സഹിച്ചുകൊണ്ട് ഏതാണ്ട് 23 കൊല്ലക്കാലം നടത്തിവന്ന അവിശ്രമ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകണ്ട് അവിടുത്തെ കണ്ണിന് കുളിർമയും മനസ്സിന് സംതൃപ്തിയും കൈവന്നിരിക്കുന്നു. അള്ളാഹു അവന്റെ ദീനിനെ അഥവാ ഇസ്ലാം മതത്തെ സഹായിച്ചു, അവന്റെ നബിയെയും സഹായിച്ചു. ആ സത്യമതത്തിനെതിരിൽ എന്തെന്നില്ലാത്ത കോലാഹലം നടത്തി കുപ്രസിദ്ധി നേടിയ വിരുദ്ധ ശക്തികളെല്ലാം മലപോലെ വന്ന് മഞ്ഞുപോലെ നീങ്ങിപ്പോയി. വിഗ്രഹാദി വിവിധ ദൈവങ്ങളുടെ കൂത്തരംഗമായിരുന്ന അറേബ്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ഷിർക്കിന്റെ അനുയായികളും അവരുടെ ദൈവങ്ങളും നിഷ്കാസനം ചെയ്യപ്പെട്ടു. അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമിന്റെ പതാക എല്ലായിടത്തും ഉയർന്നു. അറേബ്യ മുഴുവനും സത്യവിശ്വാസത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും നാടായി മാറി. അയൽപ്പക്കങ്ങളിൽ നിലവിലുള്ള കുഫറിന്റെ സാമ്രാജ്യങ്ങളിലെ മഹാരഥന്മാർ തങ്ങളുടെ ഭാവിയെ ഉത്കണ്ഠയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്ക വിജയമാകുന്ന വിജയങ്ങളുടെ വിജയം കഴിഞ്ഞതോടെ ഇസ്ലാമിനെ ആശ്ലേഷിക്കുവാനായി നാനാ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കൂട്ടങ്ങൾ തുടരെ തുടരെ മദീനയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. പുറം നാടുകളിൽ ഇസ്ലാമിന്റെ സന്ദേശവും വിജ്ഞാനവും പ്രചരിപ്പിക്കുവാനും അതിന്റെ പതാക പറപ്പിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശിക്ഷണം ലഭിച്ച പ്രഗത്ഭരായ ശിഷ്യഗണങ്ങൾ അവിടുത്തെ പ്രതിനിധാനം ചെയ്യുവാൻ സജ്ജമായിരിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദൗത്യലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അഥവാ ഇഹത്തിൽ വെച്ച് അവിടുത്തേക്ക് സിദ്ധിക്കേണ്ടുന്ന സഹായ വാഗ്ദാനങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇസ്ലാമിന് വിജയവും സിദ്ധിച്ചു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് ഇസ്ലാമിൽ പ്രവേശിക്കുന്നത് അവിടുത്തേക്ക് കണ്ടാനന്ദിക്കുമാറാകുകയും ചെയ്തു. ഇനി അവിടുത്തേക്ക് വേണ്ടി അള്ളാഹു തന്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ളതും എല്ലാറ്റിനേക്കാളും ഉപരിയായതുമായ അനുഗ്രഹങ്ങൾ നൽകുവാനിരിക്കുന്നു. അതിനായി അള്ളാഹു അവന്റെ തിരുദൂതരെ അവന്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സൂറത്ത് മുഖേന. അഥവാ ആ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളുവാനുള്ള സൂചനയാണ് ഇതിലുള്ളത്. യാത്രയ്ക്കു മുമ്പായി ഇതേവരെ ലഭിച്ച വമ്പിച്ച അനുഗ്രഹങ്ങൾക്കും നേട്ടങ്ങൾക്കും നന്ദിയായി അവന് സ്തുതികീർത്തനവും സ്തോത്രകീർത്തനവും ചെയ്യണമെന്നും വല്ല വിധേനയും വന്നു വശായേക്കാനിടയുള്ള അബദ്ധങ്ങളും വീഴ്ചകളും മാപ്പ് ചെയ്ത് കിട്ടുവാൻ വേണ്ടി അവനോട് പാപമോചനം തേടണമെന്നും ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അഥവാ സൂറത്തുൽ ഇൻഷിറാഹിന്റെ അവസാനത്തിൽ കണ്ടതുപോലെ ഞെരുക്കവും ഭാരവും നീങ്ങി എളുപ്പവും സൗകര്യവും ലഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അള്ളാഹുവിന്റെ സാമീപ്യവും പ്രീതിയും കൂടുതൽ ലഭിക്കുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടത് പ്രവർത്തിക്കുകയും ചെയ്തു കൊള്ളണമെന്ന് താൽപര്യം. പ്രവാചകന്മാർ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുമെന്നിരിക്കെ പാപമോചനം തേടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് വല്ലവരും സംശയിച്ചേക്കാം. നബിമാരുടെ പാപങ്ങൾ കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി സൂറത്തുൽ ഫത്ഹ് 2 സൂറത്ത് മുഹമ്മദ് 19 സൂറത്തു സ്വാദ് 34, 38 വ്യാഖ്യാനങ്ങളിൽ നാം വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരം അവിടങ്ങളിൽ നോക്കുക. നബിമാരുടെ ഉന്നത പദവി വെച്ച് നോക്കുമ്പോൾ അവരുടെ പക്കൽ വന്നേക്കാവുന്ന കേവലം നിസ്സാരമായ വീഴ്ചകളും അവരെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളായി ഗണിക്കപ്പെട്ടേക്കും. എന്നല്ലാതെ കുറ്റകരമോ നിഷിദ്ധമോ ആയ തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്യുമെന്ന് ഇതിനർത്ഥമില്ല. കൂടാതെ നബിമാർ ജീവിച്ചിരിപ്പുള്ളപ്പോൾ തങ്ങളുടെ സമുദായമധ്യേ നടമാടുന്ന പാകപ്പിഴവുകളിൽ ഒരു ബാധ്യത അവർക്കും ഉണ്ടായിരിക്കാവുന്നതുമാണ്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടുത്തെ സമുദായത്തിന്റെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. സൂറത്ത് മുഹമ്മദ് 19. ഇങ്ങനെ പല നിലക്കും ആയിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുവാൻ കൽപ്പിച്ചത്, അള്ളാഹുവിനറിയാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പോലും അള്ളാഹുവിനോട് പാപമോചനം തേടുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ തിരുമേനിയാകട്ടെ അത് അവിടുത്തെ നിത്യപതിവാക്കി നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുമുണ്ട്. നാം എല്ലാവരും അതിന് കൂടുതൽ കടപ്പെട്ടവരാണെന്ന് വ്യക്തം. ആ നിലക്ക് ഈ കൽപ്പന നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമായ ഒരു ഉപദേശപാഠം കൂടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം എന്നെയും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സദസ്സിൽ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചിലരുടെ മനസ്സിൽ വെറുപ്പ് തോന്നിയിരിക്കണം. അവർ പറഞ്ഞു, എന്താണ് ഈ ചെറുപ്രായക്കാരനായ ഇവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുവാൻ? ഞങ്ങൾക്ക് ഇവനെ പോലെയുള്ള മക്കളും കൂടിയുണ്ടല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയാൾ നിങ്ങൾക്കറിയാവുന്ന ആളാണല്ലോ. അടിക്കുറിപ്പ്:
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പിതൃവ്യ പുത്രനും ഖുർആനെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്ന ദേഹവുമാണെന്നു നിങ്ങൾക്കറിയാമല്ലോ. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചെറുപ്രായം ഗൗനിക്കപ്പെടേണ്ടതില്ല എന്നു സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരമം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിനു ഏറെക്കുറെ 13 മാത്രമേ പ്രായമുണ്ടായിരിക്കുകയുള്ളൂ.
1: അങ്ങനെ ഒരു ദിവസം ഉമർ റളി

0: അല്ലാഹുഹനു അവരെയെല്ലാം വിളിച്ചു വരുത്തി കൂട്ടത്തിൽ എന്നെയും ചേർത്തു. അന്ന് എന്നെ അവരുടെ കൂട്ടത്തിൽ ക്ഷണിച്ചത് അവർക്ക് എന്നെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുവാനായിരുന്നുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ എന്ന് അല്ലാഹു പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ എന്തു പറയുന്നു? അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് സഹായം ലഭിക്കുകയും വിജയം സിദ്ധിക്കുകയും ചെയ്യുമ്പോൾ നാം അല്ലാഹുവിനെ സ്തുതിക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യണമെന്ന് അല്ലാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. വേറെ ചിലർ ഒന്നും പറയാതെ മൗനം അവലംബിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട്, അങ്ങനെ തന്നെയാണോ താനും പറയുന്നത് ഇബ്നു അബ്ബാസേ എന്ന് ചോദിച്ചു. അല്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, താൻ എന്തു പറയുന്നു? അപ്പോൾ ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആയുഷ്കാലാവധി അറിയിച്ചു കൊടുത്തതാണ്. അതായത് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ അത് നിന്റെ അവധിയുടെ അടയാളമാണ്. അപ്പോൾ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് നടത്തുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്തു കൊള്ളുക എന്ന് താൽപ്പര്യം. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താൻ പറയുന്നതല്ലാതെ അതിൽ നിന്ന് ഞാനും മനസ്സിലാക്കുന്നില്ല. ബുഖാരി. ഈ സൂറത്തിൽ അടങ്ങിയ സൂചനയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാട്ടിയത്. വേറെയും പല സംഗതികളും ഈ ഹദീസിൽ നിന്ന് ഗ്രഹിക്കുവാനുണ്ട്. നമ്മുടെ സന്ദർഭം അതല്ലാത്തതുകൊണ്ട് ആ വിവരണത്തിന് ഇവിടെ മുതിരുന്നില്ല. ഈ സൂറത്ത് അവതരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തദ് നുഅയ്തു ഇലാ നഫ്സി, എനിക്ക് എന്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞതായി അഹ്മദും ബൈഹക്കിയും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സൂറത്തിന് സൂറത്തു തൗദിയ, യാത്രയപ്പിന്റെ അധ്യായം എന്നും പേർ പറയപ്പെട്ടിട്ടുള്ളത് ഇതുകൊണ്ടാണ്. ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഖുർആന്റെ താല്പര്യം സ്വീകരിച്ചുകൊണ്ട് ഈ സൂറത്തിലെ നിർദ്ദേശപ്രകാരം റുക്കുഇലും സുജൂദിലും വളരെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ അഗ്ഫിർലി, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിനക്കു ഞാൻ സ്തോത്രകീർത്തനം ചെയ്യുന്നു, അള്ളാഹുവെ എനിക്ക് പുറത്തു തരേണമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാന കാലത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബ് ഇലൈഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ അവന് സ്തോത്രകീർത്തനം ചെയ്യുന്നു, അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുകയും അവങ്കിലേക്കു ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്ന് അധികം പറയാറുണ്ടായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി അഹമ്മദും റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് അവിടുന്ന് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞിരുന്നുവെന്ന് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നു. മുമ്പില്ലാത്ത ഈ പതിവിന് കാരണം ചോദിച്ചപ്പോൾ ഈ സൂറത്തിൽ പ്രസ്താവിച്ച അടയാളം കണ്ടതുകൊണ്ടാണെന്ന് തിരുമേനി മറുപടി പറഞ്ഞതായും ആ രണ്ട് ഹദീസുകളിലും പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസാർ 29 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇതിൽ പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
5: പറയാൻ ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അൽ മാഇദ 109 മുതൽ 120 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
4: أعوذ بالله من الشيطان الرجيم
5: يوم يجمع الله الرسل

0: الصادقين.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്തു സുമർ 45-ാമത്തെ ആയത്ത് മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

معذرتهم ولهم اللعنة ولهم سوء

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം. സൂറ മുദ്ദസിർ 8 മുതൽ 30 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി സ്വഹ്ബി അജ്മഈൻ മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മുദ്ദസ്സിർ 8-ാമത്തെ ആയത്ത്. ഫഇദാ നുഖിറ ഫിൻ നാഖൂർ ന നൂൻ ശദ്ദുണ്ട്, നല്ലതായിട്ട് മണിക്കുക. ഫദാലിക യൗമ ഇദൈ യൗമ ഇദൈ യ തൻവിൻ ശേഷം യ ഇദ്ഗാം ബിഗുന്ന. യൗമുൻ അ തൻവിൻ ശേഷം അയിനാണ് ഇൽഹാർ. അലൽ കാഫിരീന ഗൈറു യസീർ. യസീർ രാ സീർ തർക്കിക്കാണ്. ദർണി വമൻ വമൻ ഖ യൂനുസാക്കിന് ശേഷം ഖ ഖ ആണ്. അപ്പോൾ ഇൽഹാർ ഒട്ടും ഉന്നത്ത് മണിക്കേണ്ടതില്ല, ഉന്നത്ത് വേണ്ടതില്ല. മലം തെന്നുവിന് ശേഷം മീമാണ്. തെന്നുവിന് ശേഷം മീമാവുമ്പോൾ നന്നായിട്ട് മണിക്കുക. വബനീന ഷുഹൂദ വമഹത്തു ലഹു തംഹീദ. അത് നോക്കാം, അത്രയും മതി.

0: ആ അതിന്റെ നിയമം നമ്മൾ പറഞ്ഞില്ലാന്ന് തോന്നുന്നുണ്ട്. മഹത്തു ദാലിനു, ദാലിന് ശേഷം ത ആണ്. അപ്പൊ അത് ഇതുകാം ചെയ്ത് ഓത മഹദത്തു എന്ന് പറയണ്ട, മഹത്തു. നമ്മൾ അങ്ങനെ തന്നെ ഓതിയത് വമഹത്തു. വമഹത്തു ലഹൂതം ഹീദ,
1: വമഹത്തു ലഹൂതം ഹീദ.
0: ഇനി 15 താഴത്ത് മുതൽ സുമ മീം ശബ്ദുണ്ട്, നന്നായിട്ട് മണിക്കുക. അൻ അസീദ് ഇൽഹാറാണ്. അൻ അസീദ് കല്ല ഇന്നഹു മദ് മുംഫസിൽ, പിന്നെ ഇന്ന നൂൻ ശബ്ദുള്ളതാണ്. നന്നായിട്ട് മണിക്കുക. ഇന്നഹു ചെറിയൊരു മദ്ദോടുകൂടി ഹാക്ക് ശേഷം. കാനലിയായത്തിന അനീദ സൗർഹിഖുഹു സഊദ. ഇന്നഹു ഫക്കറ ഫഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر ثم

0: നവർ.
1: സുമ്മ നവർ.
0: ഇനി 22-ാമത്തെ മുതൽ സുമ്മ സുമ്മ സുമ്മ ശ്രദ്ധിക്കണം. സ ആണ് സ, സ അല്ല സ. പിന്നെ മീമ ശബ്ദ് നന്നായിട്ട് മണിക്കുക. സുമ്മ വീണ്ടും സുമ്മണ്ട്. ഇസ്തക്ബർ ഫഖാല ഇൻ ഹാദ, നൂൻ സാക്കിനക്ക് ശേഷം ഹ ആണ്. ഇൽഹാറ് തീരെ ഉന്നത്ത് വേണ്ട. ഹാദ മദ് മുംഫസിൽ. പിന്നെ സെഹ്റുയു തൻവിന് ശേഷം യാ ആണ്. ഇത് ഗാംബി ഊന്ന. ഇൻ ഹാദ വീണ്ടും ഇൽഹാർ, നൂൻ സാക്കിന് ശേഷം ഹായാണ്. ഹാദ മദ് മുംഫസിൽ. സ ഉസ്ലീഹി സഖർ. ഒമാ അദ്റാക മ സഖർ. ലൗ ലാ തുബ്ഖി വലാ തദർ. ലവ്വാഹത്തുൻ ലിൽ ബഷർ. അലൈഹ തിസ്അത അശർ. ലവ്വാഹത്തുൻ ലിൽ ഇദ്ഗാം ബിലാ ഗുന്ന. വദാം ثم عبس وبصر.
1: ثم عبس وبصر.
0: صلى بس بسر انوري.
1: ثم عبس وبصر.

0: سقر
1: سأصليه سقر
0: سأصليه سقر
1: وما أدراك ما سقر
0: وما

0: 19.
1: عليها 19.
0: ان شاء الله باقي അടുത്തതിൽ നോക്കാം. واخر دعوانا الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ മുദ്ദസിർ 8 മുതൽ 30 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനത്തിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 72-73 വചനങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 71 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 72-73 ആയത്തുകളാണ് എടുക്കുന്നത്.

വഇദ് ഖതൽതും. വഇദ് ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇസ് എന്നല്ല, വഇദ് വഇദ്. ഖതൽതും, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് തൊട്ടുമേലെ ചെറുതാക്കിൻ്റെ ആ ഒരു ഭാഗം ഖതൽതും. ഖതൽതും നഫ്സൻ ഫ, നഫ്സൻ തൻവീനാണ്, ശേഷം ഫ, ഫുന്ന അതിയുടെ അതിൻ്റെ അക്ഷരമാണ്, അതിനെ അവ്യക്തമാക്കി മണിക്കണം. നഫ്സൻ ഫദ്ദാറഅ്തും, ഇനി ഫദ്ദാറഅ്തും, ഫദ്ദാറഅ്തും ഇതിൽ ഫദ്ദാറ ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഫദ്ദാറഅ്തും എന്നല്ല, കലകല ചെയ്യരുത്. ഫദ്ദാറഅ്തും, ഫദ്ദാറഅ്തും, ഫദ്ദാറഅ്തും ഫീഹ, സാക്കിനായ മീമിന് ശേഷം ഫ, ഫദ്ദാറഅ്തും ഫീ, മീമിനെ പൂർണ്ണമാക്കി, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഫ ഉച്ചരിക്കണം. ഫദ്ദാറഅ്തും ഫീഹ. വല്ലാഹു മുഖ്രിജും മ, വല്ലാഹു മുഖ്രിജുൻ, മുഖ് ഖ ഖി ഖു അഖ്, മുഖ്രിജുൻ, മുഖ്രിജും മ, തൻവീനു ശേഷം മീമ്, ഇദ്ഗാം ബിഗുന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മുഖ്രിജും മ. കുന്തും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. കുന്തും, ശേഷം തെക് തുമൂൻ, തെക് കെ കി കു എക്, തെക് തുമൂൻ, തെക് തുമൂൻ. അടുത്ത ആയത്തിൽ فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا فَقُلْنَا اضْرِبُوهُ فَقُلْنَا قَاف صَدِّقَنَا وَشَارْنَا فَقُ قَا قِي قُ أَقْ فَقُلْنَا فَقُلْنَا ഇവിടെ ضാദിന് സുക്കൂൻ, ضാദിന്റെ മഖ്റജ് നമുക്കറിയാം, നാവിന്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് ആയിരിക്കണം. അതുപോലെ അത് ഹെവി ലെറ്റർ ആണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഫഖുൽനദ്രി, ഫഖുൽനദ്, ദാ ദി ദു അദ്, ഫഖുൽനദ്രിബൂഹു ബിബഅദിഹാ, ബിബഅദിഹാ. ഇവിടെയും ദാദിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. കദാലിക യുഹ്യില്ലാഹുൽ മൗത, കദാലിക, കദാലിക അല്ല, كذلك يحيي الله الموتى. يحيي ح തൊണ്ട ഇവിടെ മധ്യഭാഗമാണ് മഖ്റജ്. യുഹീ അല്ലാഹു എന്നല്ല, യുഹീ അല്ലാഹു എന്ന് പറയുമ്പോൾ ഹ ആയി, ഹ മാറി ഹ ആയി, അപ്പോൾ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, മഖ്റജിനെ മാറി, അക്ഷരവും മാറി, ശ്രദ്ധിക്കണം. യുഹീ അല്ലാ, തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ തന്നെ ഹാന ഖൽഖലയും ചെയ്തത് യുഹയില്ലാഹു എന്നല്ല, യുഹയില്ലാഹു അല്ല, യുഹയി, യുഹയില്ലാഹുൽ, യുഹയില്ലാഹുൽ മൗത വയുരീക്കും, വയുരീക്കും ആയാതിഹി. ഇവിടെ വയുരീക്കും സാക്കിനായ മീം, ശേഷം ആയാതിഹി ഹംസ. പലപ്പോഴും ഓതിപ്പോകുന്ന സമയങ്ങളിൽ വയുരീക്കും ആയാതിഹി ഇങ്ങനെ സാക്കിനായ മീമിന് ശേഷം ഇവിടെ ഹംസ വരുമ്പോൾ അധികം ആളുകൾ അങ്ങനെ കൂട്ടി ഓതുമ്പോഴൊക്കെ വയുരീക്കും മായാതിഹി ഇങ്ങനെ മീമിനെ കൊണ്ട് ഒരു വായന വരാറുണ്ട്, അത് ശ്രദ്ധിക്കണം. വയുരീക്കും ആയാതിഹി ലഅല്ലകും, ലഅല്ലകും അയിന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ലഅല്ലകും തഅഖിലൂൻ, തഅഖിലൂൻ ഇവിടെ തഇന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. താഖിലൂൻ എന്ന് തഇനെ കനപ്പിച്ച് ഉച്ചരിക്കരുത്, താഖിലൂൻ അല്ല, തഅഖിലൂൻ. അയിനും ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് ഖാഫ്, അപ്പോൾ തഅഖിലൂൻ. അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂനാണ്,
തഖിലൂന, തൊട്ട് മുകളിലുള്ള ആയത്തിൽ തെക്തുമൂന, ശേഷം തഖിലൂന. ഇവിടെയൊക്കെ നൂനിന് ഫത്ഹാണല്ലോ, നമ്മൾ വഖഫ് ചെയ്യുന്നത് കാരണത്താൽ സുക്കൂൻ വരുന്നു. തെക്തുമൂൻ, തഖിലൂൻ. ആയത്തുകളുടെ അധികം ആയത്തുകളുടെയും അവസാനത്തിൽ ഇങ്ങനെ ഈയൊരു വഖഫാണ് ഉണ്ടാവുക. അപ്പോൾ സുക്കൂൻ നൽകിക്കൊണ്ട് നമ്മൾ നിർത്തുന്നു. താൽക്കാലിക സുക്കൂൻ അഥവാ നിർത്തുന്നത് കാരണത്താലാണത് സുക്കൂൻ വരുന്നത്. അതുകൊണ്ടാണ് മദ് ആരദ് ലി സുക്കൂൻ രണ്ടോ നാലോ ആറോ ഹർക്കത്തുകളുടെ ഖദറിൽ അത് നിർത്താവുന്നതാണ്, ഓതി നീട്ടി നിർത്താവുന്നതാണ്. ഇൻഷാ അല്ലാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 72-73 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറത്തുൽ ബഖറയിലെ 72-73 വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദുഷുക്കൂറാണ് ഇതുവരെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
3: فبعث الله غرابا يبحث في الأرض

ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീൽ എന്ന അനിയനെ ഖാബീൽ എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിന്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 76, സൂറ അൽ ഇൻസാൻ 23 മുതൽ 31 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സുൽത്താൻ അറുഖാൻ.
1: أعوذ بالله من الشيطان الرجيم.

ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധനാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠത്തിലാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഉസ്മാനി മുസഹഫിൽ നിന്നും പേജ് നമ്പർ 508 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്ന് ഷെയ്ഖ് സാഅിദ് അൽ ഖാമിദി നമുക്ക് മുൻപിൽ പാരായണം ചെയ്യുന്നത്.

0: ദുആകും.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസ്റാഫിലെ പേജ് നമ്പർ 508 നിന്നും ഏതാനും വചനങ്ങളാണ് നാം കേട്ടത്. അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് നമുക്ക് വേണ്ടി പാരായണം ചെയ്തത്.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ. പാരായണം ചെയ്തത് ഷെയ്ഖ് തൗഫീഖ് അസ്സയ്യഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവിലേക്ക് ഇനി നാം പ്രവേശിക്കുന്നു. ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമർ 19 മുതൽ 38 കൂടിയ വചനങ്ങൾ അഷ്ഷെയ്ഖ് ഖാലിദ് അൽ മുഅന്നയുടെ ശബ്ദത്തിലാണ് നാം കേൾക്കുന്നത്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 19 മുതൽ 38 കൂടിയ വചനങ്ങൾ. പാരായണം ചെയ്തത് അഷ്ഷെയ്ഖ് ഖാലിദ് അൽ മുഹന്ന. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു നിസാ 40 മുതൽ 42 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ ആറാഫിലെ 158-ാമത്തെ വചനവുമാണ് പാരായണം ചെയ്യുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൻ നിസാ 40 മുതൽ 42 കൂടിയ വചനങ്ങളും സൂറത്തുൽ ആറാഫിലെ 158-ാമത്തെ വചനവുമാണ് നാം കേട്ടത്. അഷ്ഷെയ്ഖ് ബന്ദർ ബലീലയുടെ ശബ്ദത്തിൽ,
1: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
2: ذلك الكتاب لا ريب فيه هدى للمتقين.
1: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: പീസ്. ഖുർആൻ റെഡിയിൽ നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം, സൂറത്ത് അൽ ഇംറാൻ ആയത്ത് 166 മുതൽ 171 വരെ. പാരായണം ഖലീഫ സുനൈജി.
3: أعوذ بالله من الشيطان الرجيم.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറത്ത് ആൽ ഇംറാൻ 166 മുതൽ 171 വരെ. പാരായണം നടത്തിയത് ഖലീഫ അസ്സുനൈജിയായിരുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിനെ ആധികാരിക അറബി തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ വിവരണം തയ്യാറാക്കിയ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ എന്നിവയുടെ ശബ്ദാവിഷ്കാരമാണ്.
2: അധ്യായം 108, സൂറത്തുൽ കൗസർ. ധാരാളം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഇന്ന അഅതൈനാക, നിശ്ചയമായും നാം നിനക്കു നൽകി, തന്നു. അൽ കൗസർ, ധാരാളമായുള്ളത്, വളരെ നന്മ. കൗസർ, നിശ്ചയമായും നാം നിനക്കു ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു.
4: വചനം 2.
2: ഫസല്ലി, ആകയാൽ നീ നമസ്കരിക്കുക. ലിറബ്ബിക, നിന്റെ റബ്ബിന്. വൻഹർ, അറുക്കുകയും ചെയ്യുക, മൃഗബലി കൊടുക്കുകയും ചെയ്യുക.
3: ഫസല്ലി ലിറബ്ബിക വൻഹർ,
2: ആകയാൽ നിന്റെ റബ്ബിനു നീ നമസ്കരിക്കുകയും ബലി അറുക്കുകയും ചെയ്യുക.
4: വചനം 3.
2: ഇന്നശാനിഅക, നിശ്ചയമായും നിന്നോട് ഈർഷ്യത കാണിക്കുന്നവൻ, പക വിദ്വേഷം കാണിക്കുന്നവൻ. ഹുവ, അവൻ തന്നെ. അൽ അബിറ്റർ, വാല അറ്റവൻ, മുറിഞ്ഞുപോയവൻ, ഭാവി നഷ്ടപ്പെട്ടവൻ.
3: ഇന്നശാനിഅക ഹുവൽ അബ്തർ,
2: നിശ്ചയമായും നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ.
5: അൽ കൗസർ എന്നാൽ ധാരാളമുള്ളത്, ധാരാളമായ നന്മ, വലിയ ധർമ്മിഷ്ഠൻ എന്നൊക്കെ അർത്ഥമാകുന്നു. ഇബ്നു അബ്ബാസ്, ഇക്രീമ, സഈദ് ബിൻ ജുബൈർ, മുജാഹിദ്, ഹസൻ ബസരി റളിയല്ലാഹു അൻഹും മുതലായ പലരും അൽ ഖൈറുൽ കസീർ, ധാരാളമായ നന്മ എന്നാണ് ഇവിടെ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഇഹത്തിൽ വെച്ചും പരത്തിൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ധാരാളക്കണക്കിലുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുന്ന ഹൗലുൽ കൗസർ എന്ന അരുവി അല്ലെങ്കിൽ തടാകമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് പല മഹാന്മാരും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതും ഇതല്ലാത്തതുമടക്കം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ആ വാക്കിൽ അടങ്ങുന്നുവെന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ഔചിത്യം കാണുന്നത്. ആ കണക്കറ്റ അനുഗ്രഹങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഹൗലുൽ കൗസർ എന്നുള്ളതിൽ സംശയമില്ല. ആയിഷ റളിയല്ലാഹു അൻഹായോട് ഇന്ന അഅതൈനാകൽ കൗസർ, നിനക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്ന വചനത്തെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങളുടെ നബിക്ക് സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അരുവിയാണ് എന്ന് മറുപടി പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. എന്റെ ഹൗള് ഒരു മാസത്തെ വഴി അകലമുള്ളതാണ്. അതിന്റെ ഭാഗങ്ങൾ സമമാണ് അഥവാ സമചതുരത്തിലാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെള്ളയായതും അതിന്റെ വാസന കസ്തൂരിയേക്കാൾ നല്ലതും അതിലെ കൂജ അഥവാ പാനപാത്രങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കെയുള്ളതുമാകുന്നു. അതിൽ നിന്ന് ആരെങ്കിലും കുടിക്കുന്ന പക്ഷം അവന് ഒരു കാലത്തും ദാഹമുണ്ടാകുകയില്ല. ബുഖാരി, മുസ്ലിം. വേറെയും ഹദീസുകൾ ഹൗലുൽ കൗസറിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നു. സ്ഥലദൈർഘ്യം ഭയന്ന് കൂടുതൽ ഉദ്ധരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മതത്തിൽ അനാചാരങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നവർക്ക് അതിൽ നിന്ന് കുടിക്കുവാൻ സാധിക്കുന്നതല്ല.

0: പോകുമായിരുന്നു. അവിടുത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കെ ഇത്രത്തോളം വിഷമിക്കുന്നത് എന്തിനാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ, ഞാൻ ഒരു നന്ദിയുള്ള അടിമ ആകേണ്ടതല്ലേ എന്നായിരുന്നു അവിടുന്ന് മറുപടി പറഞ്ഞത്. നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിൽ തിരുമേനിക്കുണ്ടായിരുന്ന അതീവ താൽപര്യം പ്രസിദ്ധമാണ്. മൃഗബലി നടത്തുന്ന കാര്യത്തിലും തിരുമേനി മുൻപന്തിയിൽ തന്നെയായിരുന്നു. വലിയ പെരുന്നാളിലും ഹജ്ജിന്റെയും ഉംറയുടെയും അവസാനത്തിലും ധാരാളം ബലികർമ്മം നടത്തുക അവിടുത്തെ പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അവിടുത്തെ പ്രബോധന സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാ അടവുകളും പരാജയപ്പെടുന്നതിൽ ക്ഷുഭിതരായ ശത്രുക്കൾ തിരുമേനിയെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അക്കൂട്ടത്തിൽ മുഹമ്മദ് അധികം താമസിയാതെ മരണമടയും. അതോടെ ഈ പുത്തൻ പ്രസ്ഥാനവും നശിച്ചുകൊള്ളും. അവന് ആൺമക്കൾ ജീവിക്കുന്നില്ല. അതുകൊണ്ട് അവന്റെ പ്രാതിനിധ്യം ഏറ്റെടുക്കുവാൻ ആളുണ്ടാകുകയില്ല. ആകയാൽ അവന് ഇവിടെ ഭാവിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കൃതാർത്ഥത അടയും. ഇവരെക്കുറിച്ചാണ് അവസാനത്തെ സൂക്തത്തിൽ പ്രസ്താവിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നേരെ മറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന അക്കൂട്ടരാണ് വാലറ്റവർ. അവർക്കാണ് പിന്തുടർച്ചയില്ലാത്തത്. അവരുടെ പേരും പ്രശസ്തിയുമാണ് നശിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചയും സ്മരണയും പ്രശസ്തിയുമെല്ലാം തന്നെ ലോകാവസാനം വരെ നിലനിൽക്കാതിരിക്കയില്ല എന്നൊക്കെയാണ് അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. സംഭവിച്ചതും അങ്ങനെ തന്നെ. വല്ലാഹു ആലം.
1: അധ്യായം 109, സൂറത്തുൽ കാഫിറൂൻ. സത്യനിഷേധികൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 6.
0: ഈ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസും കഅബയെ തവാഫ് ചെയ്ത് അഥവാ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും, സുബഹ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ തിരുമേനി രണ്ടും ഓതാറുണ്ടായിരുന്നതായി അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവും പ്രസ്താവിച്ചതായും ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. സുബഹിന്റെ മുമ്പും മഗ്രിബിന് ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ തിരുമേനി ഈ രണ്ട് സൂറത്തുകളും പലവട്ടം ഓതുകയുണ്ടായിട്ടുണ്ടെന്ന് അഹ്മദ്, തിർമിദി, ഇബ്നു മാജ റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ ഈ സൂറത്ത് ഓതുന്നത് നല്ലതാണെന്ന് കാണിക്കുന്ന ചില ഹദീസുകൾ അഹ്മദ് റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റും ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം റഹ്മത്തുല്ലാഹി അലൈഹിമ എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിന്റെ സാരം ഇപ്രകാരമാണ്. ചില ഖുറൈശി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളുടെ മതം നീ പിൻപറ്റുക, നിന്റെ മതം ഞങ്ങളും പിൻപറ്റാം, ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ആരാധിക്കുക, നിന്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം, എന്നാൽ നിന്റേതാണ് ഉത്തമമെങ്കിൽ അതിൽ ഞങ്ങളും, ഞങ്ങളുടേതാണ് ഉത്തമമെങ്കിൽ അതിൽ നീയും ഭാഗവാക്കാകാമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മഅദല്ലാ, അല്ലാഹുവിനോട് മറ്റു നിന്നെ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ അവനോട് ശരണം തേടുന്നു. ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. അനന്തരം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഖുറൈശി പ്രമാണികളുടെ സാന്നിധ്യത്തിൽ തിരുമേനി ഈ അധ്യായം ഓതി വിളംബരം ചെയ്യുകയും ചെയ്തു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: ഉൽ, നബിയെ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ.
2: ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ,
1: നബിയെ പറയുക, ഹേ അവിശ്വാസികളെ.
3: വചനം 2.
1: ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നതല്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന്.
2: ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ,
1: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല.
3: വചനം 3.
1: വലാ അൻതും, നിങ്ങളുമല്ല. ആബിദൂന, ആരാധിക്കുന്നവർ. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിന്.
2: വലാ അൻതും ആബിദൂന മാ അഅ്ബുദു,
1: ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല.
3: വചനം 4.
1: വലാ അന, ഞാനുമല്ല, ഞാനല്ല താനും. ആബിദുൻ.

0: ആരാധിക്കുന്നവൻ. മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിന് നിങ്ങളുടെ ആരാധന.
1: വലാ അന ആബിദും മാ അബദ്തും,
0: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ അഥവാ നിങ്ങളുടെ ആരാധന ഞാനും ആരാധിക്കുന്നവനല്ല.
2: വചനം 5.
0: വലാ അൻതും, നിങ്ങളുമല്ല. ആബിദൂന, ആരാധിക്കുന്നവർ. മാ അഅബുദു, ഞാൻ ആരാധിക്കുന്നതിനെ എന്റെ ആരാധന.
1: വലാ അൻതും ആബിദൂന മാ അഅബുദ്,
0: ഞാൻ ആരാധിച്ചു വരുന്നതിനെ അഥവാ എന്റെ ആരാധന നിങ്ങളും ആരാധിക്കുന്നവരല്ല.
2: വചനം 6.
0: ലക്കും, നിങ്ങൾക്ക്. ദീനുക്കും, നിങ്ങളുടെ മതം. നടപടി. വലിയ, എനിക്ക്. ദീൻ, എന്റെ മതം. നടപടി.
1: ലക്കും ദീനുക്കും വലിയ ദീൻ,
0: നിങ്ങൾക്കു നിങ്ങളുടെ മതം, എനിക്കു എന്റെ മതവും.
3: ഇസ്ലാമിന്റെ പരിഭാവന സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുവാനും അത് പ്രായോഗികമായി നടപ്പിൽ വരുത്തുവാനുമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായിട്ടുള്ളത്. ഇസ്ലാമിന്റെ പ്രഥമവും പരമപ്രധാനവുമായ ലക്ഷ്യമാകട്ടെ ശിർക്കിനെ നിർമാർജ്ജനം ചെയ്ത് തൗഹീദിനെ സ്ഥാപിക്കുകയുമാണ്. മറ്റുള്ളതെല്ലാം ഈ ലക്ഷ്യത്തിന്റെ വിശദാംശങ്ങളും അനിവാര്യ ഫലങ്ങളുമാകുന്നു. അപ്പോൾ ബഹുദൈവാരാധനയാകുന്ന ശിർക്കും ഏകദൈവാരാധനയാകുന്ന തൗഹീദും തമ്മിൽ ഭാഗികമോ നാമമാത്രമോ ആയ സന്ധി പോലും ഉണ്ടാകുക സാധ്യമല്ല. രണ്ടും തമ്മിൽ പൂർവാഭര വിരുദ്ധങ്ങളായിരിക്കേയുള്ളൂ. ഈ യാഥാർത്ഥ്യം സുസ്പഷ്ടവും ഖണ്ഡിതവുമായ ഭാഷയിൽ ശക്തിയുക്തം തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് ഇത്. തൗഹീദിന്റെ മൗലിക വശങ്ങളെ സുവ്യക്തമായ ഭാഷയിൽ സംക്ഷിപ്തമായി വിവരിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ പൊരുത്തവും ബന്ധവും അവയിലെ ആശയങ്ങളുടെ പ്രാധാന്യവും വ്യക്തമാണല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന കലിമത്ത് തൗഹീദിന്റെ ആദ്യ ഭാഗമായ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല എന്നതിന്റെ വിശദീകരണമാണ് ഈ സൂറത്ത് എന്നും അവസാന ഭാഗമായ ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ എന്നതിന്റെ വിശദീകരണമാണ് സൂറത്തിൽ ഇഖ്ലാസ് എന്നും പറയാം. ഈ രണ്ട് സൂറത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നതിന്റെ രഹസ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഈ സൂറത്തിലെ ആശയം ഇങ്ങനെ സംഗ്രഹിക്കാം: അല്ലാഹുവിനു പുറമെ നിങ്ങൾ ആരാധിച്ചു വരുന്ന യാതൊരു ദൈവത്തെയും, അവ വിഗ്രഹങ്ങളാവട്ടെ മറ്റെന്തെങ്കിലുമാകട്ടെ, ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ അതിന് തയ്യാറുമില്ല. ഞാൻ ആരാധിച്ചു വരുന്നത് അല്ലാഹുവിനെ മാത്രമാണ്. അവനെ നിങ്ങളും ആരാധിക്കുന്നില്ല, അതിനു നിങ്ങൾ തയ്യാറുമില്ല. നിങ്ങൾ നടത്തിവരുന്ന ശിർക്കുപരമായ ആരാധനാമുറകൾ ഒന്നും എനിക്ക് സ്വീകാര്യമല്ല. എന്റെ ആരാധനാമുറകൾ നിങ്ങളും സ്വീകരിക്കുന്നില്ല. എന്റെ ആരാധ്യനായ അല്ലാഹു നിർദ്ദേശിച്ചു തന്ന ആരാധനാരൂപം മാത്രമാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്. നിങ്ങൾ നടത്തിവരുന്ന ആരാധനകളാകട്ടെ, അവ നിങ്ങൾ തന്നെ സ്വയം കെട്ടിയുണ്ടാക്കിയ ചില ചടങ്ങുകൾ മാത്രമാണ്. അതുകൊണ്ട് നാം തമ്മിൽ ഒരു കാലത്തും യോജിക്കുക എന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മതവും നടപടിക്രമവും പിൻപറ്റിക്കൊള്ളുക, ഞാൻ എന്റെ മതവും നടപടിയും പിൻപറ്റിക്കൊള്ളാം. അതതിന്റെ ഫലം നമുക്ക് ഇരു കൂട്ടർക്കും വഴിയെ കണ്ടറിയുകയും ചെയ്യാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചവരും അവരുടെ ജനതയായ മുശ്രിക്കുകളോട് നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുവരേക്കും നാം തമ്മിൽ പ്രത്യക്ഷ ശത്രുതയാണുള്ളതെന്നും മറ്റും തുറന്ന് പ്രഖ്യാപിച്ചവരും സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്കു നല്ലതായ ഒരു മാതൃകയുണ്ട് എന്നും അതോടൊപ്പം നമ്മെ അള്ളാഹു ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ മുംതഹിന 4 നോക്കുക. അതുപോലെയുള്ള ഒരു പ്രഖ്യാപനം ഈ സമുദായത്തിലെ മുശ്രിക്കുകളോടും ചെയ്യുവാനാണ് ഈ സൂറത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന അവിടുത്തെ അനുയായികൾക്കും ബാധകമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലാഹു ആലം.
4: തഫ്സീർ അമാനി സമാപിക്കുകയാണ്. സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ എന്നീ അധ്യായങ്ങളിലെ മലയാള വിവരണമാണ് നാം ഇതുവരെ കേട്ടത്.

0: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പാഠനവും പാരായണവും നീറുന്ന ഹൃദയങ്ങൾക്ക് തേനമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ ഖുർആനിലെ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: فَأُلْقِيَ الْخَصْمُ إِذْ تَصَوَّرُوا الْمِحْرَابَ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 21-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളായിരുന്നു ഇതിനു മുമ്പുള്ള വചനത്തിലും പരാമർശിച്ചിരുന്നത്. ഈ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഹൽ അതാക, നിനക്ക് വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ, നബഉൽ ഖസ്മി, വ്യവഹാര കക്ഷികളുടെ, അതായത് എതിർവാദികളുടെ വർത്തമാനം. നബ എന്ന് പറഞ്ഞാൽ വർത്തമാനം. നബഉൽ ഖസ്മി, വ്യവഹാര കക്ഷികളുടെ വർത്തമാനം. ഇത് തസവ്വറു, അവർ ചുമർ കയറി വന്നപ്പോൾ, അല്ലെങ്കിൽ മതിൽ കയറി വന്നപ്പോൾ. ഇത് തസവ്വറു, അവർ മതിൽ കയറി വന്നപ്പോൾ. അൽ മിഹ്റാബ്, പ്രാർത്ഥനാ മണ്ഡപത്തിൽ. നബിയെ, വ്യവഹാര കക്ഷികൾ, അതല്ലെങ്കിൽ എതിർവാദികൾ ആരാധനാ മണ്ഡപത്തിൽ മതിൽ കയറി വന്നപ്പോഴത്തെ വർത്തമാനം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? നേർക്കുനേരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. ഈ പറയുന്ന വിഷയത്തിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് യഥാർത്ഥത്തിൽ ഈ പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം. വഹൽ അതാക, നിനക്ക് വന്നിട്ടുണ്ടോ എന്ന ആ പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം. ഇത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് രണ്ടു പേർ ധൃതിയിൽ വന്നു. അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാതെ, അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വരവാണ് അവർ വന്നത്. അങ്ങനെ വന്നുകൊണ്ട് അവർ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. തുടർന്നുള്ള വചനങ്ങളിൽ ആ കാര്യം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീറുകളിൽ കാണാം, അല്ലാമ സഅദി റഹ്മത് പറയുന്നു, ലമ്മ ദക്കറ തആല അന്നഹു ആത നബിയഹു ദാവൂദ് അൽ ഫസ്ലൽ ഖിതാബ്, അള്ളാഹു തൻ്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിക്ക് സംസാര വൈഭവം പ്രദാനം ചെയ്തിരുന്നു. ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ. വകാന മഅറൂഫൻ ബിദാലിക, ആ വിഷയത്തിൽ അദ്ദേഹം വളരെ അറിയപ്പെട്ട ആളായിരുന്നു. ദക്കറ തആല നബഉ ഖസ്മൈനി ഇഖ്തസമ ഇന്ദഹു, അള്ളാഹു പറയുന്നു, രണ്ടു പേർ, തർക്കിക്കുന്ന രണ്ടു പേർ അദ്ദേഹത്തിനടുക്കിൽ വച്ച് വാദം ഉന്നയിച്ചു, തർക്കിച്ചു. ഫി ഖദിയത്തിൻ ജഅലഹ അല്ലാഹു ഫിത്നതൻ ലിദാവൂദ്, ഒരു പ്രശ്നത്തിൻ്റെ കാര്യത്തിലാണ് അവർ അദ്ദേഹവുമായി സംസാരിച്ചത്. അതാകട്ടെ, അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഒരു പരീക്ഷണവുമാക്കിയിരുന്നു. ഇർതകബഹു ഫതാബല്ലാഹു അലൈഹി വഗഫറ ലഹു വഖയ്യല ലഹു ഹാദിഹിൽ ഖദിയ ഫഖാല ലിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ, ഈ രണ്ടു പേർ വന്നുകൊണ്ട് സംസാരിച്ച കാര്യത്തിൽ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹം വിധി പറഞ്ഞതിൽ അദ്ദേഹത്തിന് അപാകത സംഭവിച്ചു, അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു. ആ കാരണം കൊണ്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി എന്നൊക്കെ തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. ഈ കാര്യം അള്ളാഹു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, വഹൽ അതാക നബഉൽ ഖസ്മി, നിനക്ക് വന്നിട്ടുണ്ടോ ആ എതിർവാദികളുടെ വർത്തമാനം. അതാണ് ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം. ഇത് തസവ്വറു, അവർ മതിൽ കയറി വന്ന ആ സന്ദർഭം. അല ദാവൂദ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ. ഐ മഹല്ലി ഇബാദത്തിഹി മിൻ ഗൈരി ഇദ്നിൻ വലാ ഇസ്തിഇദാനിൻ, അവരുടെ വരവ് അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ടോ, അദ്ദേഹത്തോട് സംസാരം കൊണ്ട് ഇണങ്ങിയോ ഒന്നുമല്ല അവർ അദ്ദേഹത്തിനടുക്കിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ ഒരു വരവായിരുന്നു അവർ വന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഖദ് ദക്കറൽ മുഫസ്സിറൂന ഹാഹുന ഖിസ്സതൻ അക്സറുഹാ മഅഖൂദുൻ മിനൽ ഇസ്രായിലിയാത്തി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ ധാരാളം ചരിത്രം, അല്ലെങ്കിൽ ഖിസ്സ ഉദ്ധരിക്കുന്നത് കാണാം. പക്ഷേ അവയിൽ അധികവും ഇസ്രായിലിയാത്തിൽപ്പെട്ടതാകുന്നു, കെട്ടുകഥകളിൽപ്പെട്ടതാകുന്നു. വലം യസ്ബുത്ത് ഫീഹ അനിൽ മഅസൂമി ഹദീസുൻ യജിബു ഇത്തിബാഉഹു, വിശ്വാസയോഗ്യമായ പിന്തുടരപ്പെടാൻ അർഹതയുള്ള ഹദീസുകളൊന്നും ആവശ്യകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലാക്കിൻ റവാ ഇബ്നു അബി ഹാതിം ഹാഹുന ഹുന ഹദീസൻ ലാ യസ്ഹു സനദുഹു, ഇബ്നു അബി ഹാതിമിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സനദ് സ്വഹീഹ് അല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസയോഗ്യമല്ലാത്ത പല ചരിത്രങ്ങളും പല ഖിസ്സകളും തഫ്സീറുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും പ്രാമാണികമല്ല, പ്രമാണയോഗ്യമല്ല എന്ന് ഇബ്നു കസീർ റഹ്മഹുള്ള കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കാണാം, വഹൽ ജാഅക അയ്യുഹർ റസൂൽ ഖബറുൽ മുതഖാസിമൈനി അല്ലദീന തസവ്വറു അലാ ദാവൂദ്, മുഹമ്മദ് നബിയെ താങ്കൾക്ക് രണ്ട് എതിർവാദികളുടെ വർത്തമാനം താങ്കൾക്കെത്തിയിട്ടുണ്ടോ? അവർ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ മതിൽ കയറിക്കൊണ്ടുവന്നു, ഫീ മകാനി ഇബാദത്തിഹി, അദ്ദേഹം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത്, ഫർത്താഅ മിൻ ദുഖൂലിഹിമ, അവരുടെ പ്രവേശനം കാരണം അദ്ദേഹം ഭയപ്പെട്ടു, ഖാലു ലഹു ലാ തഖഫ്, അപ്പോൾ അവർ പറയാണ് നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഫനഹ്നു ഖസ്മാനി ളലമ അഹദുന അൽ ആഖർ, ഞങ്ങൾ രണ്ട് തർക്കിക്കുന്നവരാകുന്നു, ഞങ്ങളിൽ ഒരാൾ അപരൻ്റെ മേൽ അതിക്രമം ചെയ്തിരിക്കുന്നു, ഫഖ്ദി ബൈനന ബിൽ അദ്ലി, നീതിപൂർവം ഞങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുക, നിങ്ങൾ വിധി കൽപ്പിക്കുക, വലാ തജുർ അലൈന ഫിൽ ഹുക്മി, ഒരിക്കലും അനീതി ഞങ്ങളുടെ കാര്യത്തിൽ കാണിക്കരുത്, വ അർഷിദ്ന ഇലാ സവാ ഇസ്സബീൽ, ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് നിങ്ങൾ വഴി നയിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുക. ഇതാണ് അവർ ആവശ്യപ്പെട്ടതായി അള്ളാഹു എടുത്തു പറയുന്ന കാര്യം. അപ്പോൾ ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം, വഹൽ അതാക നബഉൽ ഖസ്മി ഇദ് തസവ്വറുൽ മിഹ്റാബ്, വഹൽ അതാക നിനക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ, നബഉൽ ഖസ്മി, വ്യവഹാരകക്ഷികളുടെ അല്ലെങ്കിൽ എതിർവാദികളുടെ വർത്തമാനം, ഇദ് തസവ്വറു, അവർ ചുമർ കയറി വന്ന പോൾ, അൽ മിഹ്റാബ്, പ്രാർത്ഥനാ മണ്ഡപത്തിൽ. തുടർന്ന് ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇദ് ദഖലു അലാ ദാവൂദ ഫഫസിഅ മിൻഹും ഖാലൂ ലാ തഖഫ് ഖസ്മാനി ബഗാ ബഅദുനാ അലാ ബഅദിൻ ഫഹ്കും ബൈനനാ ബിൽ ഹഖ് ولا تشطط واهدنا الى سواء الصراط اذ دخلوا അതായത് അവർ പ്രവേശിച്ചപ്പോൾ, അല ദാവൂദ ദാവൂദിന്റെ മേൽ, ഫഫസിഅ എന്നിട്ട് അദ്ദേഹം നടുങ്ങി അല്ലെങ്കിൽ ഭയന്നു, മിൻഹും അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരാൽ, ഖാലു അവർ പറഞ്ഞു, ലാ തഖഫ് താങ്കൾ പേടിക്കേണ്ട, ഖസ്മാനി രണ്ടു വ്യവഹാര കക്ഷികളാണ്, ബഗാ അതിക്രമം ചെയ്തു, ബഅദുന ഞങ്ങളിൽ ചിലർ, അലാ ബഅദിൻ ചിലരുടെ മേൽ, ഫഹ്കും അതിനാൽ വിധിക്കണം താങ്കൾ വിധിക്കണം, ബൈനന ഞങ്ങൾക്കിടയിൽ, ബിൽ ഹഖി ന്യായപ്രകാരം, വലാ തുഷ്തിത് നീതികേട് ചെയ്യരുത് അല്ലെങ്കിൽ അനീതി കാണിക്കരുത്, അതുമല്ലെങ്കിൽ വീഴ്ച വരുത്തരുത്, വഹ്ദിന ഞങ്ങൾക്ക് മാർഗദർശനം നൽകണം അല്ലെങ്കിൽ ഞങ്ങളെ നയിക്കണം, ഇലാ സവാഇസ്സിറാത്ത് നേരായ പാതയിലേക്ക്. അതായത് അവർ ദാവൂദിൻ്റെ മേൽ പ്രവേശിച്ച സന്ദർഭം, എന്നിട്ട് അദ്ദേഹം അവരെ സംബന്ധിച്ച് ഭയന്ന് നടുങ്ങി, അവർ പറഞ്ഞു പേടിക്കേണ്ട, ഞങ്ങൾ രണ്ടു വ്യവഹാര കക്ഷികളാണ്, ഞങ്ങളിൽ ചിലർ ചിലരുടെ മേൽ അതിക്രമം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്കിടയിൽ ന്യായപ്രകാരം വിധിച്ചു തരണം, നീതികേട് ചെയ്യരുത്, ഞങ്ങളെ നേരായ പാതയിലേക്ക് മാർഗദർശനം നൽകുകയും ചെയ്യണം. ഇതാണ് ദീർഘമായ ഈ വചനത്തിൽ അള്ളാഹു ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യം. ഇവിടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, വലം യദുഖുലു അലൈഹി മഅബാബിൻ, അവർ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശിച്ചത് പ്രധാന കവാടത്തിലൂടെയല്ല, അല്ലെങ്കിൽ വാതിലിലൂടെയല്ല. ഫലിദാലിക ലമ്മ ദഖലു അലൈഹി ബിഹാദിഹി സൂറ, ഈ ഒരു പ്രവേശനം, അനുവാദം ചോദിച്ചിട്ടില്ല, അതേപോലെ തന്നെ വാതിലിലൂടെയല്ല പ്രവേശിച്ചത്, അത് ഫസിഅ മിൻഹും വഖാഫ, അവരെ തൊട്ട് അദ്ദേഹത്തിന് ഭയമുണ്ടാവാൻ കാരണമായി. ഫഖാലു ലഹു, അവരദ്ദേഹത്തോട് പറഞ്ഞു, നഹ്നു ഖസ്മാനി, ഞങ്ങൾ രണ്ടു തർക്കിക്കുന്നവരാകുന്നു, അതുകൊണ്ട് ഫലാ തഖഫ് ബഗാ ബഅദുനാ അലാ ബഅദിൻ, താങ്കൾ പേടിക്കേണ്ടതില്ല, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ ചിലർ ചിലരോട് അതിക്രമം ചെയ്തിരിക്കുന്നു, ബിദ്ദുൽമി, അനീതി കൊണ്ട് അല്ലെങ്കിൽ കുറവ് വരുത്തിക്കൊണ്ട്. ഫഹ്കും ബൈനാ ബിൽ ഹഖ്, താങ്കൾ ഞങ്ങൾക്കിടയിൽ നീതിപൂർവം വിധിക്കണം. ഐ ബിൽ അദ്ലി വലാ തമിൽ മഅഹദിന, അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ, ഞങ്ങളിൽ ഒരാളോട് താങ്കൾ ചായ്വ് കാണിക്കരുത്, ഒരു പക്ഷപാതിത്വം താങ്കൾ കാണിക്കരുത്. വലാ തുഷ്ടിത്ത്, താങ്കൾ അനീതി പ്രവർത്തിക്കുകയും ചെയ്യരുത്. വഹ്ദിന ഇലാ സവാ ഇസ്സിറാത്ത്, ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് താങ്കൾ വഴി നയിക്കണം. വൽ മഖ്സൂദു മിൻ ഹാദാ അന്നൽ ഖസ്മൈനി ഖദ് അറഫ അന്ന ഖസ്ദഹുമാ അൽ ഹഖുൽ വാദിഹു സർഫ്, ഇവിടെ ഈ തർക്കിക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യം ഞങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നം താങ്കളൊന്ന് പരിഹരിക്കണമെന്നാണ്. വൈദാക്കാന ദാലിക ഫസ യഖുസ്സാനി അലൈഹി നബഅഹുമാ ബിൽ ഹഖി, എന്നിട്ട് അവർ അവരുടെ കാര്യം കൃത്യമായി ശരിയായ രൂപത്തിൽ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഇന്നമാ കാന ദാലിക ലി അന്നഹു കാന ഫീ മിഹ്റാബിഹി, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മിഹ്റാബിലായിരുന്നു. വഹുവ അഷ്റഫ് മക്കാനിൻ ഫീ ദാരിഹി, ഈ മിഹ്റാബ് എന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിലുള്ള ഒരു ഉയർന്ന സ്ഥലമാകുന്നു അത്, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ സ്ഥലം. വക്കാന ഖദ് അമറ ഇല്ലാ അല്ലാ യദുഖുല അലൈഹി അഹദുൻ ദാലിക്കലിയവും, അദ്ദേഹം പറഞ്ഞിരുന്നു ആരും അന്ന് അങ്ങോട്ട് പ്രവേശിക്കരുതെന്ന്. ഇബാദത്തിൽ മുഴുകി അദ്ദേഹം കഴിച്ചു കൂട്ടുകയായിരുന്നു. ഫലം യഷ്ഉർ ഇല്ലാ ബിഷഖ്സൈനി ഖദ് തസവ്വറു അലൈഹിൽ മിഹ്റാബ്, അപ്പോഴാണ് അദ്ദേഹത്തിനടുക്കിലേക്ക് മതിൽ ചാടിക്കൊണ്ട് രണ്ടു പേര് പ്രവേശിച്ചത്. ഐ ഇഹ്താത്വാബിഹി യസ്അലാനിഹി അൻ ശഅ്നിഹിമാ, തങ്ങളുടെ കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിനടുക്കിലേക്ക് രണ്ടു പേർ പ്രവേശിച്ചത്. ഇവിടെ സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അന്ന ദാവൂദ് അലൈഹിസ്സലാം ഫി ഹാദിഹിൽ ഹാലിൽ كان قد اغلق الباب او جعل عليه حاجبا يمنع الناس من الدخول عليه. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വാതിലടച്ച് അതല്ലെങ്കിൽ മറ്റൊരാൾ തന്നിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു മറ സ്വീകരിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. ആ സന്ദർഭത്തിലാണ് ഇവർ അവിടെ അദ്ദേഹത്തിനടുക്കിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അന്നൽ ഹുക്മ ബൈനന്നാസി അഫ്ദലു മിനൽ ഇബാദത്തിൽ ഖാസ്സ, ജനങ്ങൾക്കിടയിൽ വിധി പറയുക എന്നത് സ്വകാര്യമായി ഇബാദത്തിൽ മുഴുകുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാകുന്നു. ലി അന്ന നഫ്അഹു മുതഅദ്ദിൻ, ആ വിധി പറയൽ അത് ഒരുപാട് ഗുണഫലങ്ങൾ അത് ഉളവാക്കുന്നതാകുന്നു. വൽ ഇബാദത്തുൽ ഖാസ്സ നഫ്ഉഹാ ഖാസിറുൻ, സ്വകാര്യമായ ഇബാദത്തുകൾ അത് ആ വ്യക്തിയിൽ മാത്രം പരിമിതപ്പെടുന്നതാകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ മാത്രം ചുരുങ്ങുന്നതാകുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, അന്നൽ അംബിയാ യൽഹഖുഹും മിന ത്വബാഇഇ അൽ ബശരിയ്യ മാ യൽഹഖു ഗൈറുഹും, പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള പ്രകൃതിയും അതെല്ലാം പ്രവാചകന്മാർക്കും ഉണ്ടാകും. സാധാരണ മനുഷ്യരുടെ ഒരു ധാരണ, പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അവർ ദിവ്യത്വമുള്ളവരാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അവർ മറ്റു മനുഷ്യരിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകളുള്ളവരാകുന്നു, അവർക്ക് മാനുഷികമായ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുകയില്ല എന്നൊക്കെ ധരിക്കുന്നവരുണ്ട്. അത് തെറ്റാകുന്നു. പ്രവാചകന്മാർക്ക് മറ്റു മനുഷ്യരുമായി ഒരുപാട് പ്രത്യേകതകളുണ്ട്. അള്ളാഹുവർക്ക് പ്രത്യേകം വഹി നൽകുന്നു, അതേപോലെയുള്ള പല മുഅ്ജിസാത്തുകളും അവരിലൂടെ വെളിപ്പെടുത്തുന്നു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതി തന്നെയാണ് അവർക്കുമുള്ളത്. അവർക്ക് ഭയമുണ്ടാകും, അവർക്ക് ദുഃഖമുണ്ടാകും, അതേപോലെ തന്നെ അവർക്കും വേദനയുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും മനുഷ്യൻ്റേതുപോലെ മനുഷ്യരുടേതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുമുണ്ടാകും. അത് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഫഫസിഅ മിൻഹും, അവർ അദ്ദേഹം അവരിൽ നിന്ന് ഭയപ്പെട്ടു. ഹൈസു ലഹിഖഹു അൽ ഫസഉ കമാ യൽഹഖു അസ്സായിറു നാസ്, മറ്റു മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള ഭയം അദ്ദേഹത്തിനുമുണ്ടായി. അന്നഹാദൈനിൽ ഖസ്മൈനി, ഈ രണ്ടു പേർ, മറ്റൊരു കാര്യം അതാണ്, ഈ രണ്ടു പേർ അസാ അൽ അദബ മിൻ ബഅദിൽ വുജൂഹി ഹൈസു ഖാല, അദ്ദേഹത്തോട് അപമര്യാദയായിട്ടാണ് അവർ സംസാരിച്ചത്, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അദബ് കേടുണ്ട്, മര്യാദ കേടുണ്ട്. അവർ പറഞ്ഞു, ഫഹ്കും ബൈനനാ ബിൽ ഹഖി വലാ തുഷ്ത്വിത്, ഈ വാക്ക് തന്നെ അവരുടെ മര്യാദക്കേടിൻ്റെ തെളിവാകുന്നു. താങ്കൾ ഞങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കണം, ന്യായമായി തീർപ്പ് കൽപ്പിക്കണം, താങ്കൾ അനീതി പ്രവർത്തിക്കരുത്. അവിടെ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് അനീതി അവർ പ്രതീക്ഷിക്കേണ്ടതില്ല, ഒരു പ്രവാചകൻ എന്ന നിലക്ക് നീതികേട് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ അവരുടെ സംസാരത്തിൽ താങ്കൾ നീതി കേട് കാണിക്കരുതെന്നത് അത് അപമര്യാദയായ ഒരു സംസാരമാകുന്നു എന്ന് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇത് ദഖല അലാ ദാവൂദ, അവർ രണ്ടുപേർ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ പ്രവേശിച്ചു. ഫുജ് അതൻ, വളരെ പെട്ടെന്ന്, ഒരനുവാദം ചോദിക്കാതെ ധൃതി പിടിച്ചുകൊണ്ടാണ് പ്രവേശിച്ചത്. ഫർത്താ അമിൻ ദുഹൂലിഹിമ അലൈഹി ഫുജ് അത ഫുജ് അതൻ ബിഹാദിഹി ത്വരീഖ ഗൈറൽ മഅലൂഫ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അവർ പ്രവേശിച്ച ആ പ്രവേശനവും പെട്ടെന്നുള്ള പ്രവേശനവും അദ്ദേഹത്തിൽ ഭയമുണ്ടാക്കി. ലിദ്ദുഹൂലി അലൈഹി ഫലമ്മ തബയ്യന ലഹുമ ഇർത്തിയഅഹു ഖാല, അങ്ങനെ തങ്ങൾ വന്നത് തങ്ങളുടെ ഈ പ്രവേശനം അദ്ദേഹത്തിന് ഭയമുണ്ടാക്കിയിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, ലാ തഖഫ്, തുടർന്നുള്ള വചനത്തിൽ കാണാം, നിങ്ങൾ താങ്കൾ പേടിക്കേണ്ടതില്ല. നഹ്നു ഖസ്മാനി, ഞങ്ങൾ രണ്ട് തർക്കിക്കുന്നവരാകുന്നു, എതിർവാദികളാകുന്നു. ളലമ അഹദുന അൽ ആഖർ, ഞങ്ങളിൽ ഒരാൾ അപരനോട് അനീതി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഫഹ്കും ബൈനനാ ബിൽ അദിൽ, ഞങ്ങൾ താങ്കൾ ഞങ്ങൾക്കിടയിൽ നീതിയോടുകൂടി വിധി പറയണം. വലാ തജുർ അലൈന ഇദാ ഹക്കംത ബൈനന, താങ്കൾ ഞങ്ങൾക്കിടയിൽ വിധി പറയുമ്പോൾ ഒരിക്കലും അനീതി പ്രവർത്തിക്കരുത്. വ അർഷിദുന, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകണം. ഇലാ സവാ ഇസ്സബീലി, ശരിയായ പാതയിലേക്ക്. അല്ലദി ഹുവ സബീലു സ്വവാബ്, അതാണ് ചൊവ്വായ വഴി, നേരായ മാർഗം, അങ്ങനെയുള്ള നേർവഴിയിലേക്ക് ഞങ്ങൾ താങ്കൾ വഴി നയിക്കണം. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാര്യത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകന്മാർക്ക് അള്ളാഹു എപ്പോഴെങ്കിലും അറിയിച്ചു കൊടുത്താലല്ലാതെ അദൃശ്യം അല്ലെങ്കിൽ ഗൈബ് അറിയാൻ സാധ്യമല്ലെന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് സാധാരണക്കാർക്കിടയിൽ, തങ്ങളുടെ കൂട്ടത്തിൽ വലിയവരെന്ന് പറയപ്പെടുന്ന, വലിയുകളെന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ആളുകൾക്ക് അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നവരെ ബഹുജനങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു ഏതൊരാൾക്ക്, ഏതൊരു പ്രവാചകന് അദൃശ്യകാര്യം അറിയിച്ചു കൊടുക്കുന്നുവോ അപ്പോഴല്ലാതെ ഒരിക്കലും തന്നെ മറഞ്ഞ കാര്യം അറിയാൻ ഒരാൾക്കും സാധ്യമല്ല. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന ആളുകൾ, അവർ വന്ന ആ അവസ്ഥയും അതേപോലെ തന്നെ അവർ സംസാരിച്ച സംസാരവുമൊന്നും അവർ പറഞ്ഞപ്പോഴല്ലാതെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഇതിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ധാരാളം ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം, ആ ചരിത്രത്തിലൂടെ ധാരാളം മാതൃകാ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ കലാമുമായി കൂടുതൽ ബന്ധപ്പെടാൻ, കൂടുതൽ അടുത്തറിയാൻ പരിശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് ഇതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32 അധ്യായം സൂറത്തു സജ്ജദയിലെ 15 വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഈകളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്.
2: أعوذ بالله من الشيطان الرجيم

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാഫാത്ത്.
1: بسم الله الرحمن الرحيم
2: قال ألم أقل لك إنك لن تستطيع معي

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 510 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ. ഇന്ന് നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് സാദ് അൽ ഖാമിദി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ സൂറ റഅദ്, സൂറ ഇബ്രാഹിം, സൂറ ഹിജ്ർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്കിട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
0: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ തഹസീൻ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിലെ 75-76 വചനങ്ങളാണ് ക്ലാസ് എടുക്കുന്നത്. ഹാഫിദ് അബ്ദുഷക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 75-76 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അഫതത്മഊന, അഫതത്, ഒന്ന് ത ആണ്, മറ്റേത് ത. അഫതത്, ത ഉച്ചരിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉച്ചരിക്കാൻ പറ്റും. ത തി, അവിടെ ഹെവി ആകുന്നത് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ? ത ത അല്ല, ത. ശേഷം തത്ത്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് ചേർന്ന്, അണ്ണാക്കിനോട് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി അപ്പോഴാണത് ത തൈ തു അത്ത് ത തത്മഊന തത്മഊന അങ്ങനെ ആവുകയുള്ളൂ. അഫതത്മഊന അയ്യുമിനു, ഇവിടെ മണിക്കണം. സാക്കിനായ നൂന് ശേഷം യാ വന്നാൽ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാഇലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ടിച്ചിരിക്കണം. അയ്യുമിനു ലക്കും വഖദ്, ലക്കും വ. സാക്കിനായ മീമിന് ശേഷം ഫ അല്ലെങ്കിൽ വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടാൻ പ്രയാസമാണ്. ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് ചുണ്ടുകളെ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. അയ്യുമിനു ലക്കും വഖദ്, വഖദ് ദാലിനെ ശരിക്കും കേൾക്കണം, കൽക്കല ചെയ്യണം. കാന ഫരീഖും മിൻഹും, ഫരീഖുൻ ഖുൻ തൻവീൻ ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫരീഖും മിൻഹും യസ്മഊന, യസ്മഊ, യസ്മഊന എന്നല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. യസ്മഊന കലാമല്ലാഹ്, കലാമല്ലാഹ്, അവിടെ വഖഫ് ചെയ്യുമ്പോൾ കലാമല്ലാഹ്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടാവുന്ന മദ്ദ് വഖഫ് ചെയ്യുമ്പോൾ, കൂട്ടി ഓതുമ്പോൾ കലാമല്ലാഹി സുമ്മ, ഇങ്ങനെ സുമ്മ. സ സി സു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞു, സ ഉച്ചരിക്കുമ്പോൾ ഒരിക്കലും അത് സീനാവരുത്, സുമ്മ സുമ്മ അല്ല, സുമ്മ സുമ്മ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്, ഒരക്ഷരമാണ് സ. സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ യുഹരിഫൂനഹു, യുഹരിഫൂനഹു അല്ല, യുഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. യുഹരിഫൂനഹു, അതുപോലെ തന്നെ റോഇനെ യുഹറി അങ്ങനെ പറയരുത്, യുഹരിഫൂന അല്ല, യുഹരി, റോഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. യുഹരിഫൂനഹു മിം ബഅദി, സാക്കിനായ നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കണം, അതാണ് ഇഖ്ലാബ്. അപ്പോൾ മിം ബഅദി, അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മീമാക്കി മാറ്റി മണിക്കണം. മിം ബഅദി മാ അഖലൂഹു, അഖലൂഹു, അഖലൂഹു അല്ല ഖാഫ്, അഖലൂഹു വഹും യഅലമൂൻ, വഹും യഅലമൂൻ. അടുത്ത ആയത്തിൽ വഇദ ലഖുൽ ലദീന, വഇസ അല്ല, ലഖുൽ ലദീന അല്ല, വഇദ ലഖു ذال قاف واذا لقوا الذين الذين الا الذين امنوا قالوا امننا قالوا مدന്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദ്റിൽ നീട്ടാവുന്ന മദ്ദാണത് قالوا امننا നൂൻ ശദ്ദ് ഉണ്ട് അവിടെ മണിക്കണം وإذا خلا بعضهم ഇവിടെ وإذا وإذا وإذا لا وإذا خلا بعضهم وإذا خلا خلا എന്നാണ് ഖലൗ എന്ന് നമ്മൾ മുന്നേ പഠിച്ച ആ രൂപത്തിൽ പറയരുത് وإذا خلا بعضهم بعضهم ضاد بعضهم إلى بعض إلى بعض അവിടെ നിർത്തുകയാണെങ്കിൽ إلى بعض بعض ദ്വാദിൻ്റെ ഉച്ചാരണം പ്രത്യേകം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കണം. ഖാലു അതുഹദ്ദിസൂനഹും, ഇനി ഇവിടെ ഇല ബഅദ് എന്നുള്ള അത് കൂട്ടി ഒതുകയാണെങ്കിലോ, ഇല ബഅദിൻ ഖാലു, ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീന് ശേഷം ഖാഫ്, ഖാഫ് ഹെവി ലെറ്ററാണ്, അതോടുകൂടെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും ഹെവി ആയിരിക്കണം. ബഅദിൻ ഖാലു ഇങ്ങനെയാവണം. قالوا اتحدثونهم مد منفصل نالو انجو حركه الدقدر نيتاونا مد قالوا اتو
അതുഹദ്ദിസൂനഹും, അതുഹദ്ദിസൂന അല്ല അതുഹദ്ദിസൂനഹും. അതുഹദ്ദിസൂനഹും ബിമ, സാകിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ശഫവി, അങ്ങനെ ഗുന്ന ചെയ്യണം, അവ്യക്തമാക്കി മണിക്കുന്ന ഗുന്ന. അതുഹദ്ദിസൂനഹും ബിമ ഫതഹല്ലാഹു അലൈക്കും ലിയുഹാജ്ജൂകും. മദ് ലാസിം കലിമി മുസക്കൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്, ജീവന് ഷദ്ദുണ്ട്, അതാണ് കലിമി മുസക്കൽ. ഇവിടെ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ലിയുഹാജ്ജൂകും ശേഷം ലിയുഹാജ്ജൂകും ബിഹി, മീമുസാക്കിനയ്ക്ക് ശേഷം ബ ഇഖ്ഫാ ശഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻദ റബ്ബിക്കും ഇഖ്ഫാ ബിഗുന്ന, ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദ റബ്ബിക്കും അഫലാ തഅഖിലൂൻ, തഅഖിലൂൻ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 75-76 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 75-76 വചനങ്ങളാണ് ഇന്ന് അത്തഹസീനിലൂടെ ക്ലാസ് എടുത്തത്. ക്ലാസ് എടുത്തത് ഹഫീൽ അബ്ദുൽ ഷക്കൂർ.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ജാസിയ 14 മുതൽ 26 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق اذا رمت شيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം സൂറ അന്നിസയിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഖലീഫ അത്തുനൈജി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്ത് 44 മുതൽ 47 വരെ വചനങ്ങളുടെ ആശയ പഠനം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ സുറുരിൻ മുതഖാബിലീൻ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 44-ാമത്തെ വചനമാണ് കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനത്തെക്കുറിച്ചുള്ള ഏതാനും വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾക്ക് നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ വചനത്തിലെ പരാമർശം. അതിൽ അഭിമുഖമായി ഇരിക്കുമെന്ന് പറയുന്നതിൽ ചില കാര്യങ്ങൾ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. സ്വർഗവാസികൾ തമ്മിൽ ഉള്ളു തുറന്ന സ്നേഹമുള്ളവരായിരിക്കും. പകയോ വിദ്വേഷമോ വെറുപ്പോ അസൂയയോ അവരെ ഒരു തരത്തിലും അവരുടെ മനസ്സിലുണ്ടാവുകയില്ല. ലി അന്നഹും മുതഖാബിലൂന ലാ യുവല്ലി അഹദുഹും ഖഫാഹുലിൽ ആഖർ. ഒരാളും തൻ്റെ പുറം മറ്റൊരാൾക്ക് മുമ്പിലേക്ക് തിരിഞ്ഞിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. കദാലിക അയ്യൻ യദുല്ലു അലാ സഅത്തിൽ മജാലിസി ലി അന്നഹും ഇദാ കാനു കസീരീൻ വസാറു മുതഖാബിലീൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊന്ന്, ആ സ്വർഗം വിശാലമാണെന്നും ആ വചനം അറിയിക്കുന്നു. അതുകൊണ്ടാണ് അവർ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറയുമ്പോൾ അതിൽ ആ സ്ഥലത്തിൻ്റെ വിസ്തൃതിയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. കാരണം ഇദൻ ഫൽ മജാലിസു വാസിഅത്തുൻ മഹുമാ ജാഅ മിനൻ നാസി ഫഇന്നഹ തസഉഹും. എത്ര മനുഷ്യർ സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചാലും അവരെക്കൊണ്ടൊരിക്കലും സ്വർഗം വീർപ്പ് മുട്ടുന്നതല്ല, അതിവിശാലമാകുന്നു സ്വർഗലോകം. വല്ലാഹിറു അന്ന ജുലൂസൽ ഇൻസാനി മഅ അഹ്ലിഹി വ ഖാസ്വതിഹി അലാ ഹാദൽ വജ്ഹി മുതഖാബിലീന ലികമാലി അദബിഹിം. തൻ്റെ സ്നേഹജനങ്ങളോട് ഒന്നിച്ച്, തൻ്റെ കുടുംബത്തോടൊന്നിച്ച്, തൻ്റെ ഭാര്യമാരോടൊന്നിച്ച് അങ്ങനെ ഇരിക്കുന്നവർ തീർച്ചയായും മര്യാദ പാലിക്കുന്നവരാകുന്നു, അദബ് പാലിക്കുന്നവരാകുന്നു എന്ന് ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് ഉസൈമി റഹ്മഹുല്ലാ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലാ മുതദാബിരീന വദാലികലിൽ മഹബ്ബത്തി വൽ മവദ്ദ. അഭിമുഖമായിട്ടിരിക്കുമെന്നല്ല, അല്ലാതെ പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ പുറം തിരിഞ്ഞിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്താ കാരണം? പരസ്പരമുള്ള സ്നേഹമാണതിന് കാരണം. അല്ലത്തീ മലഅത്ത് ഖുലൂബുഹും,

0: അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരസ്പരമുള്ള സ്നേഹമാണതിന് കാരണം. സൂറത്തുൽ ഹിജ്റിലെ 47-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഊരിക്കളഞ്ഞിരിക്കുന്നു. മാ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ള മിൻ ഗില്ലിൻ, വിദ്വേഷത്തിൽ നിന്ന്, പകയിൽ നിന്ന്, ഇഖ്വാനൻ, പരസ്പരം സഹോദരന്മാരായ നിലയിലായിരിക്കും അവർ. അലാ സുറുരിം മുതഖാബിലീൻ, കട്ടിലുകളിൽ, സ്വർഗീയ കട്ടിലുകളിൽ അഭിമുഖമായി ഇരിക്കുന്നവരായ നിലയിൽ. സൂറത്തു ഹിജ്റിലെ ഈ വചനം അവരുടെ മനസ്സിൽ പരസ്പരം സ്നേഹമുണ്ടാകും, ശത്രുതയോ വിദ്വേഷമോ വെറുപ്പോ അവരുടെ മനസ്സിനെ പിടികൂടുകയില്ല എന്ന് വ്യക്തമാക്കുന്നു. ഫലമ്മാ തഹുറത്തു ഖുലൂബുഹും തഖാബലത്തു വുജൂഹുഹും, ഹൃദയങ്ങൾ ശുദ്ധമായതുകൊണ്ട് തന്നെ അവരുടെ മുഖങ്ങൾ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുന്നു. ലിഅന്ന തദാബുറ ലാ യകൂനു ഇല്ലാ മിനൽ അദാവത്തി വൽ ബഗ്ദാഇ, കാരണം ഈ പിന്തിരിഞ്ഞിരിക്കുക, പുറംതിരിഞ്ഞിരിക്കുക എന്നത് വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നുമല്ലാതെ ഉണ്ടാവുകയില്ല. അല്ലത്തീ മലഅത് അൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, ഇന്ന് മനുഷ്യർക്കിടയിൽ കാണുന്ന വിദ്വേഷം, വെറുപ്പ് എന്നതൊക്കെ അത് പരസ്പരം ഒന്നിച്ചിരിക്കാൻ തടസ്സമാകുന്ന കാര്യമാണ്. തിരുമേനി പറഞ്ഞു, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ലാ തഹസദു വലാ തബാഗദു വലാ തദാബറു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്, നിങ്ങൾ പരസ്പരം വെറുപ്പ് കാണിക്കരുത്, നിങ്ങൾ പരസ്പരം പുറം തിരിഞ്ഞിരിക്കരുത്. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ സ്വർഗവാസികളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് അവർ സ്വർഗത്തിൽ പരസ്പരം അഭിമുഖമായിക്കൊണ്ട് സ്വർഗീയ കട്ടിലുകളിൽ ഇരിക്കുന്നവരായിരിക്കും. അലാ സുറുരിൻ, കട്ടിലുകളിൽ മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായിട്ടിരിക്കുന്നവരായിരിക്കും. 45-ാമത്തെ വചനം, യുതാഫു അലൈഹിം ബികസിം മിം മഈൻ. ത്വാഫ എന്ന് പറഞ്ഞാൽ ചുറ്റി, ചുറ്റിക്കറങ്ങി എന്നാണ് അർത്ഥം. ത്വാഫ, യതൂഫു, തവാഫ്, അതിൽ നിന്നാണ് യുതാഫു എന്ന് വരുന്നത്. ചുറ്റിക്കറങ്ങപ്പെടും, അതിൻ്റെ മജ്ഹൂലി രൂപമാണ്, ഫിഅലുൻ മബ്നിയുൻ ലിൽ മജ്ഹൂലി. യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും, അഥവാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബികസിൻ, പാനപാത്രങ്ങളെ കൊണ്ട്, മിമ്മഈൻ, ഒഴുകുന്ന തെളിനീരിനാലുള്ള, ഉറവ് വെള്ളത്താലുള്ള, അഥവാ സ്വർഗീയമായ ഉറവു ജലത്താലുള്ള നിറഞ്ഞ പാനപാത്രവുമായി അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും. സൂറത്തു തൂറിൽ കാണാം, യതൂഫു അലൈഹിം ഗിൽമാനു ലഹും കഅന്നഹും ലുഉലുഉം മക്നൂൻ. ആ സ്വർഗവാസികളിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ഗിൽമാനു ലഹും, അവരെ പരിചരിക്കാനുള്ള കുട്ടികൾ. കഅന്നഹും, അവർ ലുഉലുഉം മക്നൂൻ, ഒളിപ്പിച്ചു വെക്കപ്പെട്ട, ചിപ്പികളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുകളെപ്പോലെയുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാനിൽ കാണാം, വയതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഉലുഅം മൻസൂറ. സ്വർഗക്കാരിലൂടെ കുട്ടികൾ, സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അവരെ നീ കണ്ടാൽ നീ വിചാരിച്ചു പോകും, വിതറപ്പെട്ട മുത്തുകളാണെന്ന്. ഈ ആളുകളെക്കുറിച്ചാണ് യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബികസിം മിം മഈൻ, സ്വർഗത്തിലെ ഒഴുകുന്ന തെളിനീരിനാലുള്ള കപ്പുകൾ കൊണ്ട് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചത്. ഫഇദാ കാന ഹാദാ ജമാലുൽ ഖാദിമി ഫമാ ബാലുക് ബിജമാലിൽ മഖ്ദൂം. ചില മുഫസ്സിറീങ്ങൾ പറയാണ്, സ്വർഗത്തിൽ പരിചരിക്കുന്ന പരിചാരകർ ഇത്ര മനോഹരമുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള ആളുകളാണെങ്കിൽ ആരെയാണോ അവർ പരിചരിക്കുന്നത് അവരുടെ സൗന്ദര്യം എന്തുമാത്രമായിരിക്കും. ബികസിം മിം മഈൻ, കാലൂ അൽ കഅ്സു ഇസ്മുൽ ലിൽ ഖദഹി അൽ മൽആ ബിൽ ഖംറ്. അറബി ഭാഷയിൽ കഅ്സ് എന്ന് പറയാറുള്ളത് പാനീയം നിറച്ചുവെച്ച കപ്പിനാകുന്നു. എന്നാൽ പാനീയം നിറച്ചു വച്ചിട്ടില്ലെങ്കിൽ അതിന് കഅ്സ് എന്ന് പ്രയോഗിക്കാറില്ല. ഫൽ ഖദുഹു ലാ യുസമ്മ കഅ്സൻ ഇല്ലാ ഇദാ കാന മലീഅൻ ഖംറ. കള്ള് നിറച്ചു വച്ച പാനപാത്രത്തിനാണ് കഅ്സ് എന്ന് അറബികൾ ഉപയോഗിക്കാറുള്ളത്. അള്ളാഹു സ്വർഗീയ പാനീയത്തെക്കുറിച്ച് പറയുന്നത് സൂറത്ത് മുഹമ്മദിൽ കാണാം. മസലുൽ ജന്നതി ലതീ വുഇദൽ മുത്തഖൂൻ. സത്യവിശ്വാസികൾക്ക് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉദാഹരണം. ഫീഹ അൻഹാറു മിമ്മാ. ആ സ്വർഗത്തിൽ വെള്ളത്തിന്റെ നദികളുണ്ട്. ഗൈരി ആസിനിൻ. കലർപ്പില്ലാത്ത വെള്ളമൊഴുകുന്ന നദികൾ. വഅൻഹാറു മിൻ ലബനിൽ ലം യതഗയ്യർ ത്വഅ്മു. രുചിഭേദം സംഭവിച്ചിട്ടില്ലാത്ത പാല് ഒഴുകുന്ന നദികൾ. വഅൻഹാറു മിൻ ഖംരി ലദ്ദത്തിൽ ലിശാരിബീൻ. കുടിക്കുന്നവർക്ക് ആനന്ദകരമായ ഹൃദ്യമായ കള്ളിന്റെ നദികൾ. വഅൻഹാറു മിൻ അസലിൻ മുസഫ്ഫ. കടഞ്ഞെടുക്കപ്പെട്ട തേനിന്റെ അരുവികൾ. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്. അവർക്ക് ആ സ്വർഗത്തിൽ എല്ലാ ഫലവർഗങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അതാണ് സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. അപ്പോ അള്ളാഹു ഈ വചനത്തിൽ പറയുന്നു, സ്വർഗവാസികളിലൂടെ സ്വർഗീയ വാസം നൽകപ്പെട്ട, സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. യുത്വാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും. ബിക്കസിം മിമ്മഈൻ, തെളിനീർ നിറച്ചുവെച്ച, സ്വർഗത്തിലെ ഉറവു ജലത്തിൽ നിറച്ചു വെക്കപ്പെട്ട ആ പാനപാത്രവുമായിക്കൊണ്ട്. വൽ കഅ്സു ഇന്ദൽ അറബ് കുല്ലു ഇനാഇൻ ഫീഹി ഷറാബുൻ. അറബികൾ കഅ്സ് എന്ന് പറയാറുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാനീയം നിറച്ച പാത്രത്തിന് വേണ്ടിയാണ്. ഫഇല്ലം യക്കുൻ ഫീഹി ഷറാബുൻ, ആ പാനീയം നിറച്ചു വച്ചിട്ടില്ലെങ്കിൽ ലം യക്കുൻ കഅ്സൻ, അതിനവർ കഅ്സ് എന്ന് പറയാറില്ല. വലാക്കിന്നഹു ഇനാ, അതിന് ഇനാ എന്നേ പറയാറുള്ളൂ. ഇമാം തുബ്രി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാകുന്നു അത്. തുടർന്ന് 46-ാമത്തെ വചനം. ബൈദാ ലദ്ദത്തിൽ ലിശാരിബീൻ. ആ പാനീയം ബൈദാ, ഏറ്റവും വെളുത്ത പാനീയമായിരിക്കും. അതാകട്ടെ ലദ്ദത്തിൽ ലിശാരിബീൻ, പാനം ചെയ്യുന്നവർക്ക് അഥവാ കുടിക്കുന്നവർക്ക് ആനന്ദകരമായ, ആസ്വാദ്യകരമായ. സുമ്മ ദക്കറ ഔസാഫഹ ഫഖാൽ ബൈദാ. അള്ളാഹു ആ പാനീയത്തിന്റെ വിശേഷണമായി പറയുന്നു, അത് വെളുത്ത പാനീയമാകുന്നു. അഷദ്ദു ബയാദൻ മിനൽ ലബനി, പാലിനേക്കാൾ കടുത്ത വെളുപ്പുള്ള. വൽ ബയാദു അഹ്സനുൽ അൽവാൻ, നിറത്തിൽ വെച്ച് ഏറ്റവും നല്ല നിറമാകുന്നു ഈ അബിയൽ എന്നത്, അല്ലെങ്കിൽ ബയാദ് എന്നത്. ലദ്ദത്തിൽ ശാരിബീൻ എന്ന് പറഞ്ഞാൽ യതലദ്ദൂന ബിഹാ അസ്നാ അശ്ശുർബി വബഅദ്, കുടിക്കുന്നതിനിടയിലും അതിനുശേഷവും അവർ ആസ്വാദനം അനുഭവിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ലദ്ദത്തിൽ ശാരിബീൻ എന്ന് പറഞ്ഞത്. വൽ വാഖിഉ അന്നൽ ആയ ലാ തദുല്ലു അലാ അന്നഹാ അഷദ്ദു ബയാദൻ വഇന്നമാ ജാഅ അഷദ്ദു ബയാദൻ മിനൽ ലബൻ. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നൊരു കാര്യം, അതികഠിനമായ വെളുപ്പുള്ളത് എന്നല്ല ആയത്തിൽ പറയുന്നത്, മറിച്ച് പാലിനേക്കാൾ അതികഠിനമായ വെളുപ്പുള്ളത് എന്നാണ്. വ അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളത്. വ അത്വയബു മിനൽ റായിഹത്തിൽ മിസ്ക്, അതേപോലെ തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധം വമിക്കുന്ന സുഗന്ധപൂരിതമായ ഒന്ന് എന്നാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 6579 ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ ലിഅന്നൽ വസ്ഫ ഫിൽ മസ്തരി അബ്ലഗു മിനൽ വസ്ഫ ബിൽ മുഷ്തഖ് മിനൽ മസ്തർ, അത് കൂടുതൽ ശക്തമായത് എന്നറിയിക്കാൻ വേണ്ടിയാണ് പ്രയോഗിക്കാറുള്ളത്, മസ്തർ രൂപം പ്രയോഗിക്കാറുള്ളത്. ലദ്ദത്തിൽ ലിശാരിബീൻ ഹാദ മിൻ ബാബി തൗക്കീദി യഅനി അന്നഹും ഫി ഹാലി ഷുർബിഹിം ഇയാഹ, അത് പാനം ചെയ്യുന്നവർ കുടിക്കുന്നവർ ആ അവസ്ഥ ആ സന്ദർഭത്തിൽ യതലദ്ദൂന ബിഹാ ബിഖിലാഫി ഖംരി ദുനിയാ, ദുനിയാവിലെ കള്ളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തരം ആസ്വാദനമാണ് അവർ അനുഭവിക്കുന്നത്. ഇന്നഹാ കരീഹത്തുൻ ഇൻദ ഷുർബ്, ദുനിയാവിലെ കള്ള് എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവർക്കത് അരോചകരമായിരിക്കും. പക്ഷേ പല ആളുകളും മദ്യത്തിന് അടിമകളാകുന്ന കാര്യമെന്താണ്? വലാക്കിന്നൽ ഇൻസാൻ യതലദ്ദു ബിഹാ ബിമാ യത്ബഉ അൻഹാ മിനസ്സക്കർ, മത്ത് പിടിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നാലെ ആളുകൾ കൂടുന്നത്. മത്ത് പിടിച്ചവർക്ക് പിന്നെ എന്താണ് ആസ്വാദ്യകരം എന്ത് ആസ്വാദ്യകരമല്ല എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ദുനിയാവിലെ കള്ള് ഫഇന്നഹാ കരീഹത്തുൻ ഇൻദ ഷുർബ്, കുടിക്കുന്നവർക്ക് ഏറ്റവും അരോചകരമായതാകുന്നു. അമ്മാ ഖംറുൽ ആഖിറ ഫഹിയ ലദ്ദത്തിൽ ലിശാരിബീൻ, എന്നാൽ പരലോകത്ത് സ്വർഗത്തിൽ നൽകപ്പെടുന്ന കള്ളാകട്ടെ മദ്യമാകട്ടെ, അത് ഈ തരത്തിൽ മത്തു ബാധിപ്പിക്കുന്നതോ കുടിക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്നതോ അല്ല, മറിച്ച് വഹിയ സാലിമത്തുൻ മിനൽ ആസാരി സയ്യിഅ, എല്ലാ തരം ദൂഷ്യഫലങ്ങളിൽ നിന്നും അത് മുക്തമാകുന്നു. പരലോകത്ത് നൽകപ്പെടുന്ന സ്വർഗത്തിൽ വെച്ച് നൽകപ്പെടുന്ന പാനീയത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിച്ചത്. അതാണ് ബൈദാ, ഏറ്റവും വെളുപ്പുള്ളത്. അതാകട്ടെ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ഏറെ ആസ്വാദ്യകരമായ ആനന്ദകരമായ പാനീയമാകുന്നു. തുടർന്ന് 47-ാമത്തെ വചനത്തിൽ പറയുന്നു, ലാ ഫീഹാ ഗൗലും വലാഹും അൻഹാ യൂസഫൂൻ. ലാ ഫീഹാ, അതിലില്ല, അഥവാ ആ പാനീയം ആ മദ്യം കുടിക്കുന്നതിൽ ഇല്ല, ഗൗലുൻ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും, വലാഹും അവരല്ല, അൻഹാ ആ മദ്യത്താൽ, യുൻസഫൂൻ മത്ത് ബാധിക്കുന്നവരും അല്ല. ദുനിയാവിലെ കള്ള് അല്ലെങ്കിൽ മദ്യമെന്ന് പറഞ്ഞാൽ അത് ഗൗലുള്ളതും അതേപോലെ തന്നെ യുൻസഫൂൻ എന്ന് പറഞ്ഞ അതിനും അർഹമാണ്. പക്ഷേ പരലോകത്ത് സ്വർഗാവകാശികൾക്ക് നൽകപ്പെടുന്നതാകട്ടെ അൽ ഗൗൽ എന്ന് പറഞ്ഞാൽ മാ യഗ്താലു ശൈഅ ഫയുഫ്സിദുഹു, കണ്ടോ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നാശം വിതക്കുന്നത് എന്നാണ് അർത്ഥം. വ ഖംറു ദുനിയ തഗ്താലുൽ ഉഖൂൽ, ദുനിയാവിലെ കള്ളെന്ന് പറഞ്ഞാൽ ബുദ്ധികൾക്ക് നാശം വിതക്കും. ഫതുഫ്സിദുഹ, അത് എല്ലാ അർത്ഥത്തിനും പ്രയാസമുണ്ടാക്കും. ലി അന്നഹ തുസീബു ബിസ്സുദാഇ വസ്സക്കിരി അമ്മാ ഖംറുൽ ആഖിറ ഫമുനസ്സഹത്തുൻ അൻ കുല്ലി ദാലിക്, എന്നാൽ ദുനിയാവിലെ മദ്യത്തിന് തീർത്തും വ്യത്യസ്തമായി കുടിക്കുന്നവർക്ക് ഒരു തരം ആനന്ദം പകരുന്ന ഹൃദ്യമായ ഒരു പാനീയമാണ് അള്ളാഹു സ്വർഗാവകാശികൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്ന മദ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വലാഹും അൻഹാ യുൻസഫൂൻ, അവർ അതുകൊണ്ട് മത്തു ബാധിക്കുന്നവരും അല്ല. സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു, ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസഫൂൻ, സ്വർഗത്തിലെ മദ്യമെന്ന് പറഞ്ഞാൽ അത് തലവേദന ഉണ്ടാക്കുന്നതോ അതേപോലെ തന്നെ മത്തു ബാധിപ്പിക്കുന്നതോ അല്ല. സഹോദരങ്ങളെ, അള്ളാഹു സ്വർഗവുമായി ബന്ധപ്പെടുത്തി പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ സ്വീകരിച്ച് ആ സ്വർഗം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്ത്, 44 മുതൽ 47 വരെ വചനങ്ങളുടെ ആശയ പഠനം അവതരിപ്പിച്ചത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈക അൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്ക് അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നു കഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിനോദത്തോടൊപ്പം വിജ്ഞാനവും. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസ്. അവതരണം അമീൻ പാദാരി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുവാനും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുവാനും ഏറെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട മത്സരങ്ങളിലും അതിൻ്റെ ചോദ്യങ്ങളെ കണ്ടുപിടിക്കുവാനും അതിലെ ചില ഭാഗങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുവാനും ഏറെ സമയം ചെലവഴിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത്തരത്തിലുള്ള ഒരു മത്സരത്തിലേക്കാണ് പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന പീസ് ഖുർആൻ ടെലിക്യൂസിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ടെലിക്യൂസിൽ നാം ചോദിക്കുന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ 2 ജുസിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: പീസ് ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നശ്വ ഷുഹാദ്. എവിടെ നിന്നാ വിളിക്കുന്നത്?
7: മണ്ണൂർ
6: വളവ്. അത് എവിടെയാണ് സ്ഥലം?
7: കോഴിക്കോട് ജില്ലയിൽ.
6: കോഴിക്കോട് ജില്ലയിൽ നിന്ന് നശ്വമോളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നശ്വമോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? നാലാം ക്ലാസ്സിലല്ലേ മാഷാല്ല, ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഓക്കേ മാഷാല്ല. അപ്പോ സ്കൂളിൽ പോകുവാൻ തുടങ്ങിയതോ നാളെ മുതൽ തുടങ്ങുമോ? തുടങ്ങിയതാണല്ലേ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് സ്കൂളിലെ ആ ക്ലാസ്സിലെ ഇരുത്തവും പഠനവും ഒക്കെ എങ്ങനെയാണ്? വളരെ സന്തോഷാണല്ലേ. ടീച്ചർമാരൊക്കെ കാണുവാൻ പറ്റിയല്ലേ, അല്ലെങ്കിൽ എന്നും രാവിലെ മുതലേ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് വളരെ ബോറടിക്കുന്ന ക്ലാസ് ആയിരിക്കും അല്ലേ? ഓൺലൈനിൽ നിന്ന് മാറി ഓഫ്ലൈനിലേക്ക് മാറി ക്ലാസ് റൂമിലെത്തി ടീച്ചർമാരുടെ കൂടെ പഠിക്കുവാൻ സാധിക്കാന്ന് പറയുമ്പോ വളരെ നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണല്ലേ. ഇൻഷാല്ല. ഓക്കെ, അപ്പോ വിശുദ്ധ ഖുർആനും അതുപോലെ പഠിക്കാറുണ്ടായിരുന്നോ? വളരെ ഉഷാറോട് കൂടി എത്ര ജുസ് പഠിച്ചു? ഓക്കെ മാഷാല്ല. അപ്പോ ഇന്നത്തെ നമ്മുടെ ടെലിക്യൂസ് അവസാനത്തെ രണ്ട് ജുസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മൂന്ന് ചോദ്യങ്ങളായിരിക്കും ഇന്നത്തെ ടെലിക്യൂസിൽ ഉണ്ടാവുക. അതിൽ മൂന്ന് ചോദ്യത്തിൻ്റെയും ഉത്തരം കൃത്യമായി കൊണ്ട് പറഞ്ഞാൽ ഇന്നത്തെ വിജയമായിട്ട് മാറും. ഇൻഷാല്ല നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, നമുക്ക് ഒന്നാം എളുപ്പമുള്ള ലളിതമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇൻഷാല്ല. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ അല്ലേ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അതിന്റെ ബാക്കി എന്ത് ചെയ്യണം? ഓതണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോട്ടോ.

0: യശോമോൾ, ഇതിന്റെ ബാക്കി ഭാഗം എന്ത് ചെയ്യണം? യശോമോൾ എഴുതണം.
1: لقد خلق الإنسان في كبد أيحسب أن لن يقدر عليه أحد
0: لقد خلقنا الإنسان ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്.
1: لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين.
0: ഓക്കേ ഓക്കേ, മാഷാല്ലാ മാഷാല്ലാ, വളരെ കൃത്യമായിക്കൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ട് ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഇൻഷാല്ലാ. ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും. അത് ഏത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം? ലക്ഷ്മമോൾ പറഞ്ഞു തരണം. റെഡിയാണോ? ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. ഓക്കെ, ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാ? നശ്വമോൾ കേൾക്കുന്നുണ്ടോ? ചോദ്യം കേട്ടോ. ഓക്കെ, ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാണിത്? ആരെങ്കിലും കൂടെ ഉണ്ടോ? ഇല്ല. ഓക്കെ, പക്ഷെ നമ്മൾ ഒറ്റക്കാണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഉസ്താദ് ആ ആയത്തോട് ഒന്നുകൂടി ഓതിത്തരാ, ഒന്നുകൂടി ശ്രദ്ധിക്കട്ടോ. ഫഅക്സറു ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ് ഇന്ന റബ്ബക ലബിൽ മിർസാദ് فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. ഇഷ്വമോൾ, ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉത്തരം കിട്ടുന്നുണ്ടോ? ഓക്കേ, സൂറത്തു ഓക്കേ, മാഷാല്ലാ മാഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം സൂറത്തുൽ ഫജർ എന്ന് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഓക്കെ, അപ്പൊ ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുള്ളൂ, അവസാനത്തെ ഒരു ചോദ്യം. ശ്രദ്ധിച്ചോട്ടോ, അവസാനത്തെ ചോദ്യം. ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അതിന്റെ ബാക്കി എന്ത് ചെയ്യണം? നശ്വമോൾ ഓതണം. ശ്രദ്ധിച്ചോട്ടോ. കല്ല ഇന്നഹ തദ്കിറ فَمَنْ شَاءَ ذَكَرَ فِي صُحُفٍ مُكَرَّمَةٍ مَرْفُوعَةٍ مُطَهَّرَةٍ بِأَيْدِي سَفَرَةٍ كِرَامٍ بَرَرَةٍ. നശ്വമോൾ കേൾക്കുന്നുണ്ടോ? ചോദ്യം കേട്ടോ, അവസാനത്തെ ചോദ്യം. ഒന്നുകൂടെ ശ്രദ്ധിച്ചോട്ടോ. കല്ല ഇന്നഹ തദ്കിറ ഫമൻ ശാ ദകറ ഫീ സുഹുഫിൻ മുകറമ മർഫൂഅതിൻ മുതഹ്ഹറ ബിഐദി സഫറ കിറാമിൻ ബററ ഖുതില ഇൻസാനു മാ അക്ഫറ من أي شيء خلقه من نطفة خلقه فقدره. اوكي مشوامول എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ കിട്ടുന്നുണ്ടോ? മിശ്വമോൾ, നമ്മുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഓക്കെ നശ്വ, നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് സുമ്മസ്സബീല യസ്സറ ثم أماته فأقبره ثم إذا شاء أنشره. أوكي نشومول
1: ഏത് സൂറത്തില?
0: സൂറത്തു അബസയിൽ നിന്നായിരുന്നു ഉസ്താദ് ചോദിച്ചിരുന്നത്. ഓക്കെ ഇൻഷാല്ല, അപ്പൊ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഷാല്ല അടുത്ത ഒരു ടെലിക്യൂസിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയി റിപ്പീറ്റ് ഒക്കെ ചെയ്ത് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, ഇൻഷാല്ല വരണം. എന്നിട്ട് ഇൻഷാല്ല അടുത്ത ടെലിക്യൂസിൽ വന്ന് മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞ് വിജയമായിട്ട് മാറണം. ഓക്കെ ഇൻഷാല്ല, അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീക് നൽകട്ടെ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കോളർ ആയിക്കൊണ്ട് വന്നിരുന്നത് നെശ്വമോളായിരുന്നു. വളരെ മാധുര്യത്തോടു കൂടി രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഷാല്ല അടുത്ത ഒരു ടെലിക്യൂസിൽ പങ്കെടുത്ത് മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം പറയുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക് നൽകട്ടെ. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ആയിഷ.
0: ആയിഷ, മാഷാല്ലാ. ആയിഷ മോൾ എവിടെ നിന്നാ വിളിക്കുന്നത്?
2: മാങ്ങാട്ടിരി നിന്ന്.
0: മാങ്ങാട്ടിരി, അത് എവിടെയാണ് സ്ഥലം?
2: എവിടാന്ന്? ബീറ്റങ്ങാടി അറിയോ?
0: ഏത് ജില്ലയാണ്?
2: മലപ്പുറം.
0: മലപ്പുറം ജില്ല. ഓക്കെ മാഷാല്ലാ. അപ്പൊ മലപ്പുറം ജില്ലയിൽ നിന്ന് ആയിഷ മോൾ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ആയിഷ മോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: ആറില്.
0: ആറാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ?
2: ബോയ്സ് ഹൈസ്കൂളിൽ.
0: എവിടെ? മലപ്പുറം ബോയ്സ് ഹൈസ്കൂളിലല്ലേ. ഓക്കെ ആയിഷ മോൾ, ആയിഷ മോളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
2: ഉപ്പ, ഉമ്മ, രണ്ട് അനിയന്മാര്, ഒരു അനിയത്തി.
0: ഓക്കെ ആയിഷ മോൾ എപ്പോഴും പീസറോടെ കേൾക്കാറുണ്ടോ?
2: അത് കേൾക്കാൻ പ്ലേ സ്റ്റോറില് ഞങ്ങൾക്ക് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് കേൾക്കാറില്ല.
0: അപ്പോ പ്ലേ സ്റ്റോറിൽ കുറച്ച് സ്ഥലമുണ്ട്, ഫോണിൽ എവിടെയെങ്കിലും സ്ഥലമുണ്ടാക്കിയിട്ടെങ്കിലും പീസറോട് എപ്പോഴും കേൾക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ നേരെ www.peaceradio.com കേറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ആയിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പീസറോട് കേൾക്കാൻ സാധിക്കും. ഇൻഷാല്ലാ അങ്ങനെയുള്ള മാർഗങ്ങൾ നോക്കിക്കൊണ്ട് എപ്പോഴും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ആയിഷ മോൾക്ക് പറ്റിയിട്ടുള്ള നല്ല നല്ല പരിപാടികളൊക്കെ പീസ് റേഡിയോയിലുണ്ട്, അത് കേൾക്കാൻ ശ്രമിക്കും. ഓക്കെ അപ്പൊ ആയിഷ മോൾ ഇൻഷാല്ല പീസിലൂടെ കേൾക്കാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. ഓക്കെ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോട്ടോ.

0: عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى. ഐഷമോൾ, ഇതിന്റെ ബാക്കി ഭാഗം എന്തിയാണ് ഐഷമോൾ ഓതണം.
1: ഹലോ,
0: ആ കേൾക്കുന്നുണ്ടോ? ചോദ്യം ക്ലിയർ ആയില്ലേ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ചോദ്യം കൊറേ പ്രാവശ്യം ആവർത്തിക്കൂല, ശ്രദ്ധിക്കണേ. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى. اوكي چوديم كلير ايله.
1: بسم الله الرحمن الرحيم. فأنت له تصدى وما عليك ألا يزكى وأما من جاءك فيسعى وهو يخشى فأنت عنه تلهى كلا إنها تذكرى.
0: اوكي اوكي ما شاء الله ما شاء الله ما شاء الله. പെട്ടെന്ന് തന്നെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു. ഇൻഷാല്ലാ, ഇനിയിപ്പോ രണ്ട് ചോദ്യങ്ങളുണ്ട്, അത് പെട്ടെന്ന് തന്നെ പറയണം. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ അന്നത്തെ മൂന്ന് ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞാൽ എന്താവും, ഇന്നത്തെ വിജയമായിട്ട് മാറും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ഇൻഷാല്ലാ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും. അതേത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം? ഐഷമോൾ പറഞ്ഞു തരണം. ഐഷമോൾ എത്ര ജൂസ് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്? അപ്പോ ആ ഒരു ജ്യൂസ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം
1: കേട്ടോ.
0: രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും. അതേത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം? ആയിഷമോൾ പറഞ്ഞു തരണം. ഓക്കെ.
2: وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا.
0: عائشة مول, ده ايه سورة الآيات تقولا؟
1: سورة متكفين.
0: ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് പറയണേ. ശ്രദ്ധിച്ചോട്ടോ.

0: وراء ظهري فسوف يدعو ثبورا ويصلى سعيرا. ആയിഷ മോൾ, ചോദ്യം കേട്ടോ, സമയം അവസാനിക്കാറായിട്ടുണ്ട്.
1: എങ്ങനെയാ,
0: ഒന്ന് റേഞ്ച് ഉള്ള ഭാഗത്തേക്ക് മാറിയിരിക്കണം. പെട്ടെന്ന് മാറിക്കഴിഞ്ഞോ? ചോദ്യം അവസാനത്തെ പ്രാവശ്യമാണ്, ശ്രദ്ധിക്കണേ. وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا. عائشة مول آبر
1: سورة انشقاق إبلا من
0: ഓക്കെ, സൂറത്തുൽ ഇൻഷിഖാഖിലെ വചനങ്ങളായിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. മാഷാല്ലാ, അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം മാഷാല്ലാ വളരെ ഭംഗിയായിക്കൊണ്ട് പറഞ്ഞു. ശ്രദ്ധിച്ച് പറയണം കേട്ടോ, ഉത്തരം തെറ്റിയാൽ അവസരം നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ അടുത്ത അവസാനത്തെ ചോദ്യം, എങ്ങനെ വെച്ചാൽ കുറച്ച് ആയത്തുകൾ ഓതും, അതിന് ബാക്കി എന്ത് ചെയ്യണം, ഐഷമോൾ ഓതണം. ശ്രദ്ധിച്ചോട്ടോ. كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين. عائشة مول إذن باقي يودو عائشة أمرا سمايا موساني كاراي توند. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്, ശ്രദ്ധിച്ച് ഉത്തരം പറയണം, തെറ്റരുത്. കിട്ടിയോ? ഫസ്റ്റ് താഴത്ത് കല്ല ബൽ തുകദ്ദിബൂ നബിദ്ദീൻ. ഓക്കെ, നമ്മുടെ സമയം, ഓക്കെ നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ആയിഷമോൾ, കേൾക്കുന്നുണ്ടോ? അവസാനത്തെ ചോദ്യം ഉസ്താദ് ചോദിച്ചത് സൂറത്തുൽ ഇൻഫിത്താറിൽ നിന്നായിരുന്നു. സൂറത്തുൽ ഇൻഫിത്താർ പരിചയമുണ്ടോ,
1: പഠിച്ചിട്ടുണ്ടോ?
0: ആ സൂറത്തുൽ ഇൻഫിത്താറിലെ വചനങ്ങളായിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. അതിൽ ബാക്കി വരുന്നത് യഅലമൂന മാ തഫഅലൂൻ ഇന്നൽ അബ്റാറ ലഫീ നഈം وإن الفجل فجار لفي جهيم. اوكي عائشه مول ان شاء الله അടുത്ത ഒരു ടെലിക്യൂസിൽ വരുമ്പോൾ എന്തു ചെയ്യണം, ഈ ഭാഗങ്ങളൊക്കെ ഓതി നോക്കി പഠിച്ചിട്ട് വരണം. ഓക്കെ ഇൻഷാല്ലാ. എന്നിട്ട് അടുത്ത ടെലിക്യൂസിൽ വരുമ്പോൾ എന്തു ചെയ്യണം, മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം വളരെ ഭംഗിയായി പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ട് എന്തു ചെയ്യണം, സമ്മാനം കരസ്ഥമാക്കണം. ഓക്കെയാണോ? ഇൻഷാല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ കേട്ടോ. السلام عليكم ورحمة الله وبركاته.
1: وعليكم السلام ورحمة الله وبركاته.
0: ما شاء الله ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആയിഷ മോൾ വളരെ ഭംഗിയായി കൊണ്ട് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം അല്പം കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ അടുത്ത ഒരു ടെലിക്യൂസിൽ പങ്കെടുത്ത് അതിന്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് ഒരു വിജയമായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ഇനിയും ഇതുപോലെയുള്ള ക്വിസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഖുർആൻ ടെലിക്വിസിൽ ചോദിക്കുന്ന ഭാഗം വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസ് അഥവാ തബാറക്ക് ജുസും അതുപോലെ അമ്മ ജുസിൽ നിന്നുള്ള വളരെ ലളിതമായി കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും അതിൽ ചോദിക്കുക. മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു അവസരം നിങ്ങളെല്ലാവരും കരസ്ഥമാക്കണം. മാതാപിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം. തൻ്റെ മക്കളുടെ ഒരു പഠനവും അതിലൊരു ഉത്സാഹം കിട്ടുവാൻ വേണ്ടി ഒരു ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യന മുഹമ്മദിൻ വ അലാ ആലിഹി വ സ്വഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസിൽ നമ്മോടൊപ്പം ചേർന്നത് നഷ്വ ഷുഹാദ്, ആയിഷ മങ്ങാട്ടിരി എന്നിവരാണ്. മോഡറേറ്ററായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അമീൻ പാദാരി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ശബ്ദലോകത്തെ
6: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിൻ്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിൻ്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
8: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
9: بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة

0: അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതി വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅറദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാൽ, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഉറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ ഗോ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي سُكُونُ النُّونِ شَشَم يَا وَنَال إِذْ غَم نَاقِص أَفَمَن يَمْشِي 20 അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീന് ശേഷം അയൻ, മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: ഇനി ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും ഖിറാഅത്ത് ആയത്ത് സൂറ സബ ആയത്ത് 31 മുതൽ 54 വരെ. ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
3: അല്ലാഹു അക്ബർ,
4: അല്ലാഹു അക്ബർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.

يقدر له وما أنفقتم من شيء فهو يخلفه

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر, الله أكبر

0: മുൻപ്
1: മക്കയിൽ നിന്ന് മഗ്രിബ് നമസ്കാരത്തിലെ ഖിറാഅത്ത് സൂറത്ത് നജ്മ് 27 മുതൽ 47 വരെ വചനം ഷെയ്ഖ് മാഹിർ അൽ മുഅയ്ഖലി.
2: സുബ്ഹാനല്ലാഹി.

0: ഹറമൈനിലെയും സമാപിക്കുന്നു.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: ആൻ റേഡിയോയിലിനി ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറ ആല് ഇമ്രാനിലെ 169 മുതൽ 184 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അൽ ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അന്നാസിആത്തിലെ 27 മുതൽ 41 കൂടിയ വചനങ്ങളും, തുടർന്ന് സൂറ അബസയിലെ 33 മുതൽ 42 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബന്ദർ ബലീല.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നബ പാരായണം നിർവഹിക്കുന്നത് അഷേഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. പാരായണം ചെയ്തത് അഷ്ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഇനി തൻസീൽ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

رسلنا فسوف يعلمون إذ الأغلال في أعناقهم والسلاسل.

0: ജസാകുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ തഫ്സീർ അമാനിയുടെ ശബ്ദാവിഷ്കാരം. പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി.
1: വചനം 11.
2: വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും, അവരോട്, ലാ തുഫ്സിദൂന, നിങ്ങൾ നാശം ഉണ്ടാക്കരുത്, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, ഫിൽ അർദ്, ഭൂമിയിൽ, അഥവാ നാട്ടിൽ, കാലു, അവർ പറയും, ഇന്നമാ നഹ്നു, നിശ്ചയമായും ഞങ്ങൾ ആകുന്നു, നിശ്ചയമായും ഞങ്ങൾ മാത്രം തന്നെയാകുന്നു, മുസ്ലിഹൂന, നന്മയുണ്ടാക്കുന്നവർ, പരിഷ്കർത്താക്കൾ.
3: وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون.
1: അവരോട് നിങ്ങൾ ഭൂമിയിൽ അഥവാ നാട്ടിൽ നാശമുണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, നിശ്ചയമായും ഞങ്ങൾ നന്മയുണ്ടാക്കുന്നവർ മാത്രമാകുന്നു എന്ന്. വചനം 12.
2: അല്ലേ, അഥവാ അറിയുക, ഇന്നഹും, നിശ്ചയമായും അവർ, ഹും, അവർ തന്നെ, അൽ മുഫ്സിദൂന, നാശമുണ്ടാക്കുന്നവർ, വലാക്കിൻ, എങ്കിലും, ലാ യഷ്ഉറൂന, അവർ അറിയുന്നില്ല, അവർക്ക് ബോധമുണ്ടാകുന്നില്ല.
3: അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാക്കിൻ ലാ യഷ്ഉറൂൻ.
1: അല്ല, അറിഞ്ഞേക്കുക, നിശ്ചയമായും അവർ തന്നെയാണ് നാശമുണ്ടാക്കുന്നവർ, എങ്കിലും അവർ അറിയുന്നില്ല.
4: 11, 12 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
5: സത്യനിഷേധം, സത്യവിശ്വാസികളെ കബളിപ്പിക്കൽ, ജനമധ്യേ ആശയക്കുഴപ്പം സൃഷ്ടിക്കൽ, വാക്കിനെതിരായ പ്രവർത്തനം, ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായുള്ള രഹസ്യബന്ധങ്ങൾ എന്നിങ്ങനെ പലതരത്തിലുള്ള അവരുടെ ചെയ്തികളെ ഉദ്ദേശിച്ചാണ് നാട്ടിൽ നാശമുണ്ടാക്കരുതെന്ന് അവരോട് പറയുന്നത്. നാട്ടിൽ രക്തച്ചൊരിച്ചിലും ജീവനാശവും അസമാധാനവും ഉണ്ടാക്കുന്നതാണല്ലോ ഇതെല്ലാം, ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുവാനോ അനുകൂലമായ മറുപടി പോലും പറയുവാനോ ആ കപടന്മാർ തയ്യാറില്ലെന്നു മാത്രമല്ല, തങ്ങൾ ചെയ്യുന്നതെല്ലാം നാട്ടിനു നന്മയും ആവശ്യവുമാണെന്ന് അവകാശപ്പെടുകയായിരിക്കും അവർ ചെയ്യുക. ശത്രുവിഭാഗവുമായുള്ള കൂട്ടുകെട്ടുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾക്കും അവർക്കുമിടയിൽ രജ്ഞിപ്പും യോജിപ്പും ഉണ്ടാക്കുകയാണ് എന്നും മറ്റും തങ്ങളുടെ ചെയ്തികളെ അവർ ന്യായീകരിക്കുകയും ചെയ്യും. ഇതെല്ലാം തനി പൊയ്വാക്കുകളാണ്. നാശത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുമുഖികളായ ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നാട്ടിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കി തീർക്കുക. ഇതൊന്നും ഗ്രഹിക്കുവാനുള്ള തൻ്റെടമോ നന്മയും നാശവും തിരിച്ചറിയുവാനുള്ള വിവേകമോ അവർക്കില്ല എന്നൊക്കെയാണ് ഇവരുടെ മറുപടിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതിൻ്റെ സാരം. ഇവിടെയും മറ്റു പല സ്ഥലങ്ങളിലും കപടവിശ്വാസികളുടേതായി അള്ളാഹു പ്രസ്താവിച്ച ലക്ഷണങ്ങളും സ്വഭാവങ്ങളും മുഴുവനുമോ ഏതാനുമോ ഒത്തിണങ്ങിയ മുസ്ലിം നാമധാരികളുടെ എണ്ണം കാലം ചെല്ലും തോറും ഇക്കാലത്ത് വിശേഷിച്ചും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കുടുംബത്തിലും സമുദായത്തിലും പിറന്നു വളർന്നവരായതുകൊണ്ട് തങ്ങൾ മുസ്ലിങ്ങളല്ലെന്ന് തുറന്നു പറയുവാൻ അവർക്ക് മടിയോ ധൈര്യക്കുറവോ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ തങ്ങൾ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ഗുണകാംക്ഷികളും സമുദായോദ്ധാരകന്മാരുമാണെന്ന് നടിക്കുകയും ചെയ്യും. ഇസ്ലാമിനെ തുരങ്കം വെക്കുന്ന നിരീശ്വര നിർമ്മത യുക്തിവാദികളും ഭൗതിക താൽപ്പര്യങ്ങളുമായിരിക്കും അവരുടെ യഥാർത്ഥ കൈമുതൽ. മുസ്ലിം ബഹുജനങ്ങളിൽ നിന്ന് അവരറിയാതെ അവരുടെ വിശ്വാസവും മതഭക്തിയും നശിപ്പിച്ചുകൊണ്ട് പുരോഗമനത്തിൻ്റെ പേരിൽ കാലത്തിനൊത്ത കോലം കെട്ടിക്കുകയായിരിക്കും അവരുടെ ലക്ഷ്യം. സത്യവിശ്വാസികൾ ഇത്തരക്കാരെ ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളേക്കാൾ സൂക്ഷിച്ചിരിക്കേണ്ടതാകുന്നു. വല്ലാഹുൽ മുസ്തആൻ.
1: വചനം 13.
2: വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും,

0: മനുഷ്യർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഭോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അല്ല, അറിയുക, നിശ്ചയമായും അവർ തന്നെയാണ് ഭോഷന്മാർ. എങ്കിലും അവർക്ക് അറിഞ്ഞുകൂടാ. വചനം 14.
1: വഇദാ ലഖു, അവർ കണ്ടുമുട്ടിയാൽ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, കാലു, അവർ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖലൗ, അവർ ഒഴിവായാൽ അഥവാ തനിച്ചായാൽ, ഇലാ ഷയാത്തീനിഹിം, അവരുടെ പിശാചുകളിലേക്ക്, കാലു, അവർ പറയും, ഇന്ന, നിശ്ചയമായും ഞങ്ങൾ, മഅക്കും, നിങ്ങളുടെ കൂടെയാണ്. ഇന്നമാ നഹ്നു, നിശ്ചയമായും ഞങ്ങൾ മാത്രം തന്നെയാകുന്നു, മുസ്തഹ്സിഊന, പരിഹസിക്കുന്നവർ.

0: വിശ്വസിച്ചവരെ അവർ കണ്ടുമുട്ടിയാൽ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ പിശാചുക്കളിലേക്ക് ചെന്ന് തനിച്ചായാൽ അവർ പറയുകയും ചെയ്യും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുന്നവർ മാത്രമാകുന്നു. വചനം 15.
1: അല്ലാഹു അല്ലാഹു യസ്തഹ്സിഉ പരിഹസിക്കുന്നു, പരിഹസിക്കും, ബിഹിം അവരെ, വയമുദ്ദുഹും അവരെ നീട്ടി ഇടുകയും ചെയ്യും, അഥവാ അവരെ നീട്ടി അയച്ചു ഇടുകയും ചെയ്യും, ഫീ തുഗ്യാനിഹിം അവരുടെ അതിരു കവിയലിൽ, അഥവാ ധിക്കാരത്തിൽ, യഅമഹൂന അവർ അന്ധാളിച്ചു അലഞ്ഞു നടക്കുമാറ്, അഥവാ അവർ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാറ്.
2: അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ.
0: അല്ലാഹു അവരെ പരിഹസിക്കുന്നു, അവരുടെ അതിരി കവിച്ചലിൽ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാറ് അവരെ അയച്ചു വിടുകയും ചെയ്യുന്നു. വചനം 16.
1: ഉലായിക അക്കൂട്ടർ, അല്ലദീന യാതൊരുവരാണ്, ഷ്തറൗ അവർ വിലക്ക് വാങ്ങി, അദ്ദലാലത ദുർമാർഗം, ബിൽഹുദ സന്മാർഗത്തിന് പകരം, ഫമാ റബിഹത് എന്നിട്ട് ലാഭകരമായില്ല, തിജാറത്തുഹും അവരുടെ കച്ചവടം, വമാക്കാനു അവർ ആയതുമില്ല, മുഹ്തദീന നേർമാർഗം പ്രാപിച്ചവർ.

0: അക്കൂട്ടർ സന്മാർഗത്തിനു പകരം ദുർമാർഗം വിലക്ക് വാങ്ങിയിട്ടുള്ളവരത്രേ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല, അവർ ഉദ്ദിഷ്ടമാർഗം പ്രാപിച്ചതുമില്ല.
1: 13 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം.
2: ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെന്നും മുസ്ലിങ്ങളാണെന്നുമൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ പ്രവർത്തനങ്ങളും നടപടിയുമാണെങ്കിൽ അതിന് ഘടകവിരുദ്ധവുമാണ്. നിങ്ങൾ പറയുന്നത് നേരാണെങ്കിൽ ഈ നില മാറ്റി യഥാർത്ഥ സത്യവിശ്വാസികൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് എന്നൊക്കെയാണ്. ആമിനു കമ ആമനന്നാസ്, മനുഷ്യർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവീൻ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം. ഇവിടെ മനുഷ്യർ എന്നു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു കഴിഞ്ഞ സത്യവിശ്വാസികളെപ്പറ്റിയാണെന്ന് വ്യക്തമാണ്. അവരെപ്പറ്റി മനുഷ്യർ എന്നു പറഞ്ഞതിൽ അവരാണ് യഥാർത്ഥ മനുഷ്യർ. അവരെപ്പോലെ നിങ്ങളും മനുഷ്യത്വ ഗുണമുള്ളവരാകേണ്ടതാണ്. നിങ്ങളുടെ ഈ നിലപാട് മനുഷ്യത്വത്തിന് യോജിച്ചതല്ല എന്നൊക്കെ ചില സൂചനകൾ.

0: അടങ്ങിയിരിക്കുന്നത് കാണാം. അല്ലാഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉൾപ്പെടുന്ന അതേ സത്യവിശ്വാസികളെപ്പറ്റി തന്നെയാണ് കപടവിശ്വാസികൾ ഭോഷന്മാർ എന്ന് വിശേഷിപ്പിച്ചതും. അവരൊക്കെ തനി ഭോഷന്മാരായതുകൊണ്ടാണ് അത്രത്തോളം ആ വിശ്വാസത്തിൽ ലയിക്കുവാൻ കാരണം. ഞങ്ങൾ അതിനുമാത്രം അധപ്പതിച്ചിട്ടില്ല. അവരെപ്പോലെയുള്ള വിശ്വാസം സ്വീകരിക്കുവാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്നൊക്കെയാണ് മറുപടിയിൽ അവർ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നത്. വാസ്തവം നേരെ മറിച്ചാണുള്ളത്. യഥാർത്ഥ ഭോഷന്മാർ അവരല്ലാതെ മറ്റാരുമല്ല. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടവും വിവേകവും അവർക്കില്ല എന്ന് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു. ഇരുമുഖന്മാരാണല്ലോ കപടവിശ്വാസികൾ. സത്യവിശ്വാസികളുടെ അടുക്കൽ വരുമ്പോൾ തങ്ങളും സത്യവിശ്വാസികളാണെന്നോണം അഭിനയിക്കും. മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്തലും ഗനീമത്ത് അഥവാ യുദ്ധത്തിൽ ലഭിച്ചേക്കാവുന്ന സ്വത്തുക്കൾ മുതലായവയിൽ പങ്ക് ലഭിക്കലുമാണ് അവരുടെ ലക്ഷ്യം. അവിടം വിട്ട് തങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും അടുക്കൽ ചെല്ലുമ്പോൾ ഉള്ളിലിരിപ്പ് അവരോട് തുറന്നു പറയുകയും ചെയ്യും. ഞങ്ങൾ മുസ്ലിങ്ങളുമായി പെരുമാറുന്നത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പക്ഷക്കാർ തന്നെയാകുന്നു. പരിഹാസത്തിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ സമീപിക്കുന്നത്. നിങ്ങളുടെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ. ഇതിനെപ്പറ്റിയാണ് 14 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. അവരുടെ ഈ പരിഹാസത്തെ അല്ലാഹു വെറുതെ വിടുവാൻ പോകുന്നില്ല എന്ന് 15 വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇഹത്തിലും പരത്തിലും അല്ലാഹു അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും തന്നെ ചെയ്യും. തൽക്കാലം അവരുടെ ഇഷ്ടം പോലെ മതിമറന്നു നടക്കട്ടെ എന്നുവെച്ച് അവരെ അയച്ചു വിടുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നടപടിയെടുക്കുന്നില്ല. അല്ലാഹുവിൻ്റെ പിടിയിൽ ഒതുങ്ങാതെ രക്ഷപ്പെടുവാൻ അവർക്ക് കഴിയുകയില്ല.
1: ഷയാത്തീനുഹും അഥവാ അവരുടെ പിശാചുക്കൾ എന്നു പറഞ്ഞത് ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളായ യഹൂദികളിലും ഷിർക്കിൻ്റെ നേതാക്കളിലുമുള്ള അവരുടെ സുഹൃത്തുക്കളും വേഴ്ചക്കാരുമാകുന്നു. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം അഥവാ അല്ലാഹു അവരെ പരിഹസിക്കും എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ പരിഹാസ പ്രവർത്തനങ്ങളുടെ പേരിൽ ശിക്ഷാ നടപടി എടുക്കുമെന്നത്രേ. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലഹ അഥവാ ഒരു തിന്മയുടെ പ്രതിഫലം അതുപോലെയുള്ള ഒരു തിന്മയാകുന്നു. 42:40. കുറ്റത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ പേരിലുള്ള ശിക്ഷാ നടപടി എന്നു സാരം. കൈവശമുള്ള ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു സ്വീകരിക്കുന്നതിനാണ് വിലക്ക് വാങ്ങുക എന്നും കച്ചവടം നടത്തുക എന്നും പറയുന്നത്. ഇങ്ങോട്ട് പകരം ലഭിക്കുന്ന വസ്തു അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ ലാഭകരമോ പ്രയോജനകരമോ ആണെന്ന് കാണുമ്പോഴാണ് ക്രയവിക്രയം സ്വാഭാവികമായി ഉണ്ടാകാറുള്ളത്. ചുരുങ്ങിയ പക്ഷം അങ്ങോട്ട് കൊടുത്തതും ഇങ്ങോട്ട് ലഭിച്ചതും സമവില കണക്കാക്കപ്പെടുന്നതെങ്കിലുമായിരിക്കണം. അല്ലാത്ത പക്ഷം ആ കച്ചവടം നഷ്ടകരമായിത്തീരുന്നു. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം ലാഭകരമായില്ലെന്ന് മാത്രമല്ല, ഇറക്കിയ മൂലധനം രക്ഷപ്പെട്ടു കിട്ടുക പോലും ഉണ്ടായില്ല, അതും നഷ്ടപ്പെടുകയാണുണ്ടായത്. ഖതാദ റഹിമഹുള്ള പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടതുപോലെ, സന്മാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്കും, യോജിപ്പിൽ നിന്ന് ഭിന്നിപ്പിലേക്കും, അഭയത്തിൽ നിന്ന് ഭയത്തിലേക്കും, സദാചാരത്തിൽ നിന്ന് ദുരാചാരത്തിലേക്കും വഴുതിപ്പോകുകയാണ് അവർ ചെയ്തത്. നല്ലതും ചീത്തയും തിരിച്ചറിയുവാനും അന്വേഷിക്കുവാനുമുള്ള ബുദ്ധിയും ചിന്താശക്തിയും അല്ലാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു അവർക്ക് റസൂലിനെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം മുഖാമുഖമായി അവരെ സത്യത്തിലേക്ക് ക്ഷണിച്ചു. ലക്ഷ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും വിവരിച്ചുകൊണ്ടുള്ള ഒരു വേദഗ്രന്ഥം അവരുടെ മുമ്പിൽ തുറന്നുവെക്കുകയും ചെയ്തു. മനസ്സിരിപ്പ് എന്തുതന്നെയായിരുന്നാലും അതിൽ തങ്ങൾക്കുള്ള വിശ്വാസം വാഗ്മൂലം അവർ രേഖപ്പെടുത്തുകയും സന്ദർഭം വരുമ്പോൾ അതാവർത്തിച്ചും അഭിനയിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സന്മാർഗമാകുന്ന മൂലധനം അവർക്ക് കൈവന്നു. അതവർ ഉപയോഗപ്പെടുത്തുകയോ വളർത്തുകയോ അല്ല, അതിനെ പുറംതള്ളുകയും പകരം കൽപ്പിച്ചു കൂട്ടി ദുർമാർഗം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. ഇതാണ് അവർ ചെയ്ത കച്ചവടം. സന്മാർഗം എന്തെന്നറിയാതെ അല്ലെങ്കിൽ അത് പ്രാപിക്കുവാൻ അവസരം കിട്ടാതെ ദുർമാർഗത്തിൽ പതിച്ചവരാണവർ. കൈവന്ന ശേഷം അത് വലിച്ചെറിയുകയാണ് അവർ ചെയ്തത്. സന്മാർഗം.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു ഖുർആൻ ടെലിക്വിസ്. വിശുദ്ധ ഖുർആനിന്റെ അറിവും പാരായണ നിയമങ്ങളും പഠിപ്പിക്കുന്ന പീസ് റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്വിസിൽ ഇന്ന് നമുക്കൊപ്പം ആങ്കറിംഗ് ഡെസ്കിൽ നിന്നും ചേരുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ല, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മുടെ ഈ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആരൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് പങ്കെടുക്കുന്നത്, ആർക്കൊക്കെ ഉത്തരം പറയാൻ കഴിയും, ആരൊക്കെയാരുടെ പാരായണമൊക്കെ ആണ് നമുക്ക് കേൾക്കാൻ കഴിയുക എന്ന് കൂട്ടുകാരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൂടുതൽ സംസാരിക്കാതെ ഇന്നത്തെ ആദ്യത്തെ ഒരു കോളിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ഖുർആൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
4: ആയിഷ ഷബീർ.
3: നിങ്ങളുടെ വീട് എവിടെയാണ്?
4: കാസർഗോഡ് ബണ്ടിച്ചാൽ.
3: ഓക്കേ, നമ്മള് അടുത്ത് ആരൊക്കെ സൗണ്ട് ഉണ്ടാക്കണ്ടല്ലോ, കുട്ടികളെ ശബ്ദം.
4: കുഞ്ഞു കരയുന്നുണ്ട്.
3: ഓക്കെ, അത് മോളുടെ അനിയത്തിയാണോ?
4: അനിയൻ.
3: ഓക്കെ,
4: വാതിലടിച്ചിട്ടുണ്ട്.
3: ഓക്കെ, മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
4: 4 ക്ലാസ്.
3: ഓക്കെ, എന്നാ ചോദിക്കട്ടെ.
4: ആ,
3: ഫസ്റ്റ് ചോദ്യം, സൂറത്തുൽ ആദിയാത്തിൽ എത്ര ആയത്തുണ്ട്?
4: ഒരു മിനിറ്റ്.
3: ഏഴായത്താണോ? ഓക്കെ, 30 സെക്കൻഡ് കൂടി ബാക്കിയുണ്ട്.
4: 9 ആയത്തെ.
3: ഓക്കെ ആണോ? ആയിഷ മോൾ, സൂറത്തുൽ ആദിയാത്തിൽ 11 ആയത്തുകളുണ്ട്. മോള് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഉത്തരം പറഞ്ഞു തോന്നുന്നുണ്ട്. ആ സൂറത്ത് നോദിക്കേ മോള്, 11 ആയത്തുകളുണ്ട് ആ സൂറത്തില്.
4: فالمغيرات صبحا فأصرن به نقرا فوسطن به جمعا إن الإنسان لفي خسر
3: إن الإنسان لربه لكنود
4: وإنه على ذلك لشهيد وَإِنَّهُ لِحُبِّ الْخَيْرِ لَشَدِيدٌ أَفَلَا يَعْلَمُ إِذَا بُعْثِرَ مَا فِي الْقُبُورِ وَحُصِّلَ مَا فِي الصُّدُورِ إِنَّ رَبَّهُمْ بِهِمْ
3: يَوْمَئِذٍ
4: لَخَبِيرٌ.
3: മാഷാല്ലാ, നല്ല പാരായണമാണ്. മോള് ഖുർആനൊക്കെ പഠിക്കുന്നുണ്ടല്ലോ?
4: 4 ജുസായിട്ടുണ്ട്.
3: മാഷാല്ലാ. ചോദ്യം പെട്ടെന്ന് ആയത്തിൻ്റെ എണ്ണം ചോദിച്ചതുകൊണ്ടായിരിക്കും മോൾക്ക് പെട്ടെന്ന് കിട്ടാതിരുന്നത് അല്ലേ? മാഷാല്ലാ. ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ആയത്തുകളുടെ എണ്ണമൊക്കെ ഒന്ന് നോക്കി വരണം കേട്ടോ, ഓരോ സൂറത്തിലും. മാഷാല്ലാ, പഠിക്കുമ്പോൾ ഏകദേശം എത്ര ആയത്തിൻ്റെ ഒരു സുഹൃത്തിലെന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകൂടി ചെയ്താൽ ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഏതായാലും വിളിച്ചതിൽ സന്തോഷം. മോളുടെ പാരായണമൊക്കെ വളരെ നന്നായിരുന്നു, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകും. ഇനി വീണ്ടും കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും വിളിക്കാം കേട്ടോ ഇൻഷാല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖുർആൻ ടെലിഗീസ് തുടരുന്നു. അടുത്ത കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിഗീസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
5: മറിയം അബ്ദുൽ ഹമീദ്.
3: മറിയം അബ്ദുൽ ഹമീദ്, എവിടെയാണ് വീട്?
5: മഞ്ചേശ്വരം.
3: മഞ്ചേശ്വരം. ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
5: ഉമ്മയും മാമയും എന്നിട്ടുമാരും അഞ്ച് എന്നിട്ടുമാർ.
3: ഉമ്മയും
5: ഉമ്മയും ഉമ്മാമയും നാല് എന്നിട്ടുമാർ.
3: നാല് അനിയത്തിമാരോ? ഒരു ഏട്ടത്തി. അപ്പൊ ആറ് ആളുണ്ടല്ലേ? ആറ് പെൺകുട്ടികളാണ്. മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആറാം ക്ലാസ്സില്. ഖുർആൻ ടെലിഗീസ് കേൾക്കാറുണ്ടോ? മുമ്പ് വിളിച്ചിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ?
5: കിട്ടിയിട്ടുണ്ട്.
3: ഒന്നാമത് ചോദ്യത്തിലേക്ക് പോട്ടെ. ഫസ്റ്റ് ചോദ്യം ഞാൻ ഓതുന്നതിൻ്റെ ബാക്കി ഓതാ കേട്ടോ. അടുത്തായത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത.
5: യൗമ
3: ഓക്കെ.
5: أعوذ بالله من الشيطان الرجيم. يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين

0: زادكم إلا عذابا.
1: ما شاء الله أحسنت بارك الله. വളരെ നന്നായിട്ടുണ്ട് പാരായണം. അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയാതിരുന്നത്. നല്ല പാരായണമാണ് കേട്ടോ. മാഷാ മോള് എങ്ങനെയാണ് ഖുർആൻ പഠിക്കുന്നത്? സ്കൂളിൽ ഹിഫ്ദ് ഉണ്ട് അല്ലേ? മദ്രസയിലുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. ഒരു രണ്ട് ആയത്ത് ഞാൻ പാരായണം ചെയ്യാം. അത് ഏത് സൂറത്തിലാണെന്ന് പറയാം കേട്ടോ.

0: بهم ربهم رشدا وأنا منا الصالحون ومنا دون ذلك كنا طرائق قددا. രണ്ട് ആയത്തുകളും ഏത് സൂറത്ത്? ഏത് സൂറത്താണ്? സൂറത്തുൽ ജിന്ന്. മാഷാല്ലാ. സൂറത്തുൽ ജിന്നിലെ
1: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാൻ. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ശൈഖ് സഅദ് അൽ ഹാമിദി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 68-69 വചനങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 67 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ ഇന്ന് 68-69 ആയത്തുകളാണ് എടുക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഖാലു ദുഉലനാ, ഖാലു ദു, ഖാലു ദുഉലനാ, ഖാലു ദുഉലനാ. ദാലിന് സുക്കൂന്, ഐന് ദമ്മ്, വളരെയധികം ശ്രദ്ധിക്കണം. ഖാലു ദുഉ, ഖാലു ദുഉലനാ. പലപ്പോഴും പാരായണത്തിൽ ദാലിനും ഐനും ദമ്മ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഖാലു ഉദ്ഉ, ഉദ്ഉ എന്നാണ്. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ. ശ്രദ്ധിക്കേണ്ടത് സാക്കിന നൂന് ശേഷം ലാമ്, ഇത് ഗംബിലാകുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. പക്ഷേ യുബയ്യിൻ ലനാ എന്നല്ല, യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ, യുബയ്യിൻ ലനാ എന്നല്ല, യുബയ്യിൽ ലനാ. മാഹി അവിടെ നിർത്തുകയാണെങ്കിൽ മാഹി, അങ്ങനെയാണ് നിർത്തുക. കൂട്ടി ഓതുമ്പോൾ മാഹിയ ഖാല ഇന്നഹു എന്നാണ് പറയുക. ഇനി ഖാല ഇന്നഹു, നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഖാല ഇന്നഹു യഖൂലു ഇന്നഹ, യഖൂലു ഇന്നഹ. ഇവിടെയും നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. ബഖറത്തുൻ, ബഖ ഖാഫാണ്, ബഖറത്തുൻ ഖാ, ബഖറത്ത് അല്ല, ബഖറത്തുൻ ലാ, ബഖറത്തുൻ തൻവീൻ ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, ബഖറത്തുൻ ലാ, ബഖറത്തുൻ ലാ. ലാ ഫാരിദുൻ വലാ, ഫാരിദുൻ ദാദ്, ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ലാ ഫാരിദുൻ ദാ ദി ദു അദ് അദ്. അപ്പോൾ ദാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ശബ്ദം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ലാ ഫാരിദു വല. അതോടൊപ്പം തൻവീനു ശേഷം വ എന്ന അക്ഷരം ഇവിടെയുണ്ട്, ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലാ ഫാരിദു വലാ ബിക്റുൻ അവാനുൻ ബൈന ദാലിക്, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇനി വലാ ബിക്ർ അവിടെ നിർത്തുകയാണെങ്കിൽ, വലാ ബിക്, വലാ ബിക്ർ കൃത്യമായി കാഫ് ഉച്ചരിക്കണം, റാ ഉച്ചരിക്കണം. അതേസമയം വലാ ബിക്ർ എന്ന് ബിക്ർ കാഫിനെ കലക്കല ചെയ്യരുത്. കൂട്ടി ഓതുകയാണെങ്കിൽ വലാ ബിക്റുൻ അവാനുൻ, ഇസ്ഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിക്റുൻ അവാൻ, അവാനും ബൈന, അവാൻ ഐനാണ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഐന മഖ്റജ്, അവാനും ബൈന. അതോടൊപ്പം അവാനുൻ തൻവീനു ശേഷം ബ, തൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ലാബ് എന്ന് പറയും. അവാനും ബൈന, ബൈന ദാലിക് നിർത്തുമ്പോൾ ബൈന ദാലിക് കൂട്ടി ഓതുകയാണെങ്കിൽ ബൈന ദാലിക് ഫഫഅലു, ഫഫഅലു, ഫഫഅലു മാ തുഅ്മറൂൻ. ഐന് ശ്രദ്ധിക്കുക. ഫഫഅലു മാ തുഅ്മറൂൻ, ഹംസ, തുഅ്മറൂൻ. അടുത്ത ആയത്തിൽ ഖാലു ദുഉ ലനാ, ഇവിടെയും ദാലിന് സുക്കൂൻ, ഐന് ദമ്മ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ, യുബയ്യിൻ ലനാ അല്ല, യുബയ്യിൽ ലനാ. മാ ലൗനുഹ, ഖാല ഇന്നഹു, നൂൻ ശദ്ദ്, യഖൂലു ഇന്നഹ, നൂൻ ശദ്ദുണ്ട്, മണിക്കണം. ബഖറത്തുൻ ബഖറ, ബഖറത്തുൻ സഫ്ര, തൻവീന് ശേഷം സ്വാദ്, ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. തൻവീന് ശേഷം സ്വാദാണ്, സ്വാദ് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. ബഖറത്തുൻ, ബഖറത്തുൻ സഫ്ര, ബഖറത്തുൻ സഫ്ര. ഇനി സഫ്ര എന്ന് മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്. അപ്പോൾ സഫ്ര ഫാഖിഉൽ ലൗനുഹ, ഇങ്ങനെ. ഇനി ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉൻ തൻവീന് ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം.
فاقع اللونها تسر എന്നല്ല തസുറു റായിനെ അധികമായിട്ട് ഒരു പിടപ്പിക്കൽ ശബ്ദം തക്രീർ എന്ന് പറയും, അത് ഉണ്ടാവുക, അത് ശ്രദ്ധിക്കുക. തസുറുന്നാദിരീൻ അന്നാദിരീൻ നൂൻ മുശദ്ദഗുന്ന, അതുപോലെ ദാദിൻ്റെ ഉച്ചാരണം അവസാനത്തിൽ മദ്ദ് ആരദ് സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 68-69 ആയത്തുകൾ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 68-69 വചനങ്ങളാണ് ഇന്ന് പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച. ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അല്ലാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറ അംബിയ, സൂറ മുഅ്മിനൂൻ 1-71 കൂടിയ വചനങ്ങൾ. പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: اقترب للناس حسابهم.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ സൂറ അംബിയ, സൂറ മുഅ്മിനൂൻ 1 മുതൽ 71 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: അധ്യായം 112, സൂറത്തുൽ ഇഖ്ലാസ്, നിഷ്കളങ്കത. മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. വചനങ്ങൾ 4.
3: ഈ സൂറത്ത് ഒന്നിലധികം പേരുകളിൽ അറിയപ്പെടുന്നു. തികച്ചും പരിശുദ്ധമായ ഏകദൈവ വിശ്വാസമൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായമെന്ന നിലക്ക് സൂറത്തുൽ ഇഖ്ലാസ് നിഷ്കളങ്കത എന്നും മതത്തിന്റെ അടിസ്ഥാനമായ മൗലിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന നിലക്ക് സൂറത്തുൽ അസാസ് അടിത്തറ എന്നും കൂടാതെ സൂറത്തുൽ മാരിഫ വിജ്ഞാനം എന്നും സൂറത്ത് തൗഹീദ് ഏകദൈവ സിദ്ധാന്തം എന്നും ഇതിന് പേരുകളുണ്ട്. ഓരോ പേരും ഇതിന്റെ മഹത്വവും പ്രാധാന്യവും ചൂണ്ടിക്കാട്ടുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ ഒരു സൈന്യത്തിന്റെ തലവനായി അയച്ചിരുന്നു. അദ്ദേഹം അവരുമായി നമസ്കരിക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഈ അധ്യായം ഓതിക്കൊണ്ടായിരുന്നു അതിൽ ഖുർആൻ പാരായണം അവസാനിച്ചിരുന്നത്. സൈന്യം മടങ്ങിവന്നപ്പോൾ അവർ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അദ്ദേഹം അങ്ങനെ ചെയ്യുവാൻ കാരണമെന്തെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൽപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു, കാരണം അത് പരമകാരുണികൻ്റെ ഗുണവിശേഷണമാണ്. ഞാനത് പാരായണം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു.

0: ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹത്തെ അല്ലാഹു സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക. മറ്റൊരു സംഭവം ഇപ്രകാരമാണ്. ഖുബായിലെ പള്ളിയിലെ ഒരു ഇമാം നമസ്കാരത്തിൽ ഓരോ സൂറത്ത് ഓതുമ്പോഴും അതിനു മുമ്പായി ആദ്യം ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു. ജനങ്ങളുടെ ആക്ഷേപം വിലവെക്കാതെ അദ്ദേഹം അത് തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ യോഗ്യത കണക്കിലെടുത്ത് ജനങ്ങൾ അദ്ദേഹത്തെ കൈവിട്ടതുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നപ്പോൾ അവർ വിവരമറിയിച്ചു. എല്ലാ റക്അത്തിലും ഈ സൂറത്ത് മുറുകെ പിടിക്കുവാനുള്ള കാരണമെന്തെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു. ഞാനതിനെ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് അതിനോടുള്ള ഇഷ്ടം താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഹുബ്ബുക ഇയാഹ അദ്ഖലക്കൽ ജന്ന. ഈ സംഭവം ബുഖാരിയിലും തിർമിദിയിലും കാണാം. റവാഹുൽ ബുഖാരി തഅലീഖും വ റവാഹു തിർമിദി അൻഹു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
3: വചനം ഒന്ന്.
2: ഉൽ, നബിയെ പറയുക. ഹുവ, അത്, കാര്യം, അവൻ. അല്ലാഹു, അല്ലാഹുവാണ്. അഹദ്, ഒരുവനാണ്, ഏകനാണ്.
1: ഖുൽ ഹുവല്ലാഹു അഹദ്.
2: നബിയെ പറയുക, അത് അഥവാ കാര്യം അല്ലാഹു ഏകനാകുന്നു.
3: വചനം രണ്ട്.
2: അല്ലാഹു, അല്ലാഹു. അസ്സമദ്, സർവരാലും ആശ്രയിക്കപ്പെടുന്ന, ആരുടെയും ആശ്രയം വേണ്ടാത്ത, സർവാവലംബനായ യജമാനനത്രേ, യോഗ്യനാണ്, സർവാശ്രയനാണ്.
1: അല്ലാഹു സമദ്,
2: അല്ലാഹു സർവാശ്രയനായ യജമാനനത്രേ.
3: വചനം മൂന്ന്.
2: ലം യലിദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, അവനു ജനിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല, അവൻ ജനിച്ചിട്ടുമില്ല.
1: ലം യലിദ് വലം യൂലദ്,
2: അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചുണ്ടായിട്ടുമില്ല.
3: വചനം നാല്.
2: വലം യകുൻ ലഹു, അവനില്ലതാനും. കുഫുവൻ, തുല്യനായിട്ട്, ഇടയായി. അഹദ്, ഒരാളും, ഒന്നും.
1: വലം യകുൻ ലഹു കുഫുവൻ അഹദ്,
2: അവന് തുല്യനായിട്ട് യാതൊരുവനും ഇല്ലതാനും.
0: ഈ സൂറത്ത് ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗത്തിന് സമമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ബുഖാരിയും മുസ്ലിമും അടക്കം പല ഹദീസ് പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള പല ഹദീസുകളിലും കാണാവുന്നതാണ്. എല്ലാ രാത്രിയും ഉറങ്ങുവാൻ കിടക്കുന്ന നേരം ഈ സൂറത്തും അടുത്ത രണ്ട് സൂറത്തുകളും അഥവാ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതി രണ്ട് കൈകളിൽ ഊതി മുഖത്തും തലയിലും ശരീരം മുഴുവനും മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയിരുന്നതായി ബുഖാരി മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സൂറത്തിൽ കാഫിറൂനിന്റെ ആരംഭത്തിൽ ഉദ്ധരിച്ച ഹദീസുകളും ഓർക്കുക. ഇതുപോലെ സൂറത്തിന്റെ പ്രാധാന്യം കുറിക്കുന്ന പല ഹദീസുകളും കാണാവുന്നതാണ്. നിന്റെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണമെന്ന് മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടുവെന്നും അതിനെ തുടർന്നാണ് ഈ സൂറത്ത് അവതരിച്ചതെന്നും അഹമ്മദും തിർമിദിയും ബുഖാരി അദ്ദേഹത്തിന്റെ താരിഖ് എന്ന ഗ്രന്ഥത്തിലും നിവേദനം ചെയ്തിരിക്കുന്നു. മേൽ കണ്ടതുപോലെയുള്ള മഹത്വങ്ങളും നേട്ടങ്ങളും കൈവേറേണമെങ്കിൽ വായക്കൊണ്ട് വൃഥ ഒരുവിട്ടാൽ മാത്രം പോരാ. അതിലെ ആശയം ഗ്രഹിച്ചും അത് മനസ്സിൽ പതിഞ്ഞും അതിന്റെ ഗൗരവം ഓർത്തും കൊണ്ടുകൂടിയായിരിക്കേണ്ടതുണ്ട്. വമിനല്ലാഹി തൗഫീഖ്. ഏതൊരു രക്ഷിതാവിന്റെ ഏതൊരു ആരാധ്യന്റെ ഏക സിദ്ധാന്തത്തിലേക്കാണോ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, ആ രക്ഷിതാവും ആ ആരാധ്യനുമായുള്ളവന്റെ മഹോത്കൃഷ്ട ഗുണവിശേഷണങ്ങളെ ഇതാ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം, കേട്ടുകൊള്ളുക എന്ന് പ്രഖ്യാപിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സൂറത്ത് ആരംഭിക്കുന്നത്. തുടർന്നുകൊണ്ട് തൗഹീദിന് നിദാനമായ അതിന്റെ അനിവാര്യതയ്ക്ക് ആധാരമായ അവന്റെ പരിശുദ്ധ ഗുണവിശേഷണങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. ഹുവ എന്ന സർവനാമത്തിന് അത് എന്നും അവൻ എന്നും അർത്ഥം വരും. മുമ്പ് പ്രസ്താവിക്കപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെയുള്ള ഇത്തരം സന്ദർഭങ്ങളിൽ പിന്നീട് പറയുന്ന വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുവാൻ വേണ്ടി ആ പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇതിന് ളൊമീറുസ് ഷഇൻ, കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന സർവനാമം എന്ന് പറയപ്പെടുന്നു. ഇവിടെയും അതാണെന്നാണ് മിക്ക മുഫസ്സിറുകളും പറയുന്നത്. ഇതനുസരിച്ചാണ് കാര്യം എന്ന് ഇത്തരം സ്ഥാനങ്ങളിൽ അതിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നതും താഴെ പറയുന്നതാണ് സംസാരിക്കുന്ന കാര്യം എന്ന് സാരം. അപ്പോൾ അടുത്ത വാക്കുകളുമായി അതിന് ഘടനാപരമായ പ്രത്യേകമൊരു ബന്ധം ഉണ്ടായിരിക്കയില്ല. വേണമെങ്കിൽ അവിശ്വാസികളുടെ വാക്കുകളിൽ നിന്നോ സ്ഥിതിഗതികളിൽ നിന്നോ അള്ളാഹുവിനെക്കുറിച്ച് ഉദ്ഭവിക്കുന്ന അന്വേഷണത്തിൻ്റെ മറുപടി എന്ന നിലയ്ക്ക് അത് സാധാരണ സർവനാമം തന്നെയാണെന്നും വയ്ക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വാക്കും അതും ചേർന്നു കൊണ്ടുള്ളതായിരിക്കും വാചക ഘടന. അവൻ അള്ളാഹുവാണ്, ഏകനാണ് എന്നായിരിക്കും അപ്പോൾ അതിന് അർത്ഥം വരിക. വ്യാകരണപരമായും സാഹിത്യപരമായും നോക്കുമ്പോൾ ആദ്യത്തേതിനാണ് കൂടുതൽ മെച്ചമുള്ളത്. അള്ളാഹുവിനെക്കുറിച്ച് ഈ സൂറത്തിൽ പരിചയപ്പെടുത്തുന്നത് അവൻ്റെ 5 ഗുണങ്ങളിലൂടെയാണ്. 1. അള്ളാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അതേ ബഹുത്വമോ നാനാത്വമോ ഘടനയോ ഇല്ലാത്തവൻ, ഇണയോ തുണയോ പങ്കാളിയോ ഇല്ലാത്തവൻ, സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ഏകനായുള്ളവൻ. അഹദ് എന്ന വാക്കിന് ഒരുവൻ, ഏകൻ എന്നൊക്കെയാണ് വാക്കർത്ഥമെങ്കിലും അതിൻ്റെ പ്രയോഗത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ല അഹദുൻ, ഒരാളുമില്ല എന്ന് നിഷേധ രൂപത്തിൽ പറയുമ്പോൾ ഈ വാക്ക് സൃഷ്ടികളെപ്പറ്റി ഉപയോഗിക്കാറുണ്ടെങ്കിലും സ്ഥാപന രൂപത്തിൽ പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചല്ലാതെ അത് ഉപയോഗിക്കാറില്ല. അതായത് അള്ളാഹു ഏകനാണെന്നും ഏകനായ അള്ളാഹു എന്നും അള്ളാഹു അഹദ്, അള്ളാഹുൽ അഹദ് എന്നിങ്ങനെ പറയുന്നത് പോലെ ഏകനായ നേതാവ് എന്നോ നേതാവ് ഏകനാണ് എന്നോ അസയ്യിദുൽ അഹദ്, അസയ്യിദു അഹദുൻ എന്നോ മറ്റോ ആ വാക്ക് ചേർത്ത് പറഞ്ഞുകൂടാത്തതാണ്. അതുപോലെ തന്നെ എണ്ണം പറയുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ ഒരാൾ എന്ന അർത്ഥത്തിലും ആ പദം ഉപയോഗിക്കപ്പെടുന്നതല്ല, വാഹിദ് എന്നേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ എണ്ണത്തിൽ ഏകൻ എന്ന് മാത്രമല്ല, ഏതു നിരക്ക് നോക്കിയാലും ഏകനായുള്ളവൻ എന്നുള്ള ഒരർത്ഥമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അൽ വാഹിദ്, അൽ അഹദ്, ഒരുവൻ, ഏകൻ എന്നീ രണ്ട് വാക്കുകളും ഒരേ അവസരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതും. ഈ വ്യത്യാസം ധ്വനിപ്പിക്കുന്ന വിധം വിവർത്തനം ചെയ്യാവുന്ന ഒരൊറ്റ വാക്ക് മലയാളത്തിൽ കാണുന്നില്ല. ചുരുക്കത്തിൽ, ബഹുത്വത്തിൻ്റെയോ നാനാത്വത്തിൻ്റെയോ ഘടനയുടെയോ കലർപ്പില്ലാതെ ഏകനായുള്ളവൻ എന്ന് അഹദിനും, എണ്ണത്തിൽ മറ്റൊരു ഇണയില്ലാത്തവൻ ഒരേ ഒരുവൻ എന്ന് വാഹിദിനും അർത്ഥമാകുന്നു. അള്ളാഹു ഏകനാണ് എന്നതിൻ്റെ ഒരു വിശദീകരണമാണ് തുടർന്ന് പറയുന്ന ഗുണങ്ങൾ എന്ന് പറയാം. 2. അള്ളാഹു സ്വമദ്, അള്ളാഹു സർവരാലും ആശ്രയിക്കപ്പെടുന്ന യജമാനനത്രേ. അസ്വമദ് എന്ന വിശേഷണ നാമം ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ചോദിപ്പിക്കുന്ന മലയാള വാക്കും നാം കാണുന്നില്ല. ആരുടെയും ആശ്രയം വേണ്ടാത്ത, എല്ലാവരും ആശ്രയിക്കേണ്ടി വരുന്ന അജയ്യനായ, നിത്യശക്തനായ യജമാനൻ എന്നാണ് ചുരുക്കത്തിൽ വിവക്ഷ. അതായത് ഏതൊന്നിൻ്റെയും ഒരു തരത്തിലുള്ള ആശ്രയം വേണ്ടാതിരിക്കുവാനും എല്ലാ വസ്തുക്കൾക്കും ആശ്രയം അനിവാര്യമായി തീരുവാനും ആവശ്യമായ എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളും സമ്പൂർണമായുള്ള മഹാൻ എന്നു സാരം. 3. 4. ലം യലിദ്, അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ജനിച്ചുണ്ടായിട്ടുമില്ല. അവൻ ഏതെങ്കിലും ഒന്നിൻ്റെ ജനയിതാവല്ല, അഥവാ പിതാവോ മാതാവോ ബീജമോ അല്ല. അവൻ മറ്റൊന്നിൽ നിന്ന് ജന്യനായവനോ ഉദ്ഭുതമായവനോ അല്ല. അവൻ സ്വയംഭൂവാണ്, അനാദ്യനാണ്, അനന്തനാണ്. അപ്പോൾ അവൻ്റെ സന്താനമോ അവതാരമോ ആയി യാതൊന്നും ഉണ്ടാകാവതല്ല തന്നെ. ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധനാണവൻ. അവനല്ലാതെയുള്ളതെല്ലാം അവൻ്റെ സൃഷ്ടികൾ മാത്രം. 5. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരുവനുമില്ല. അവൻ്റെ സത്തയിലോ ഗുണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അധികാരത്തിലോ അവകാശത്തിലോ സൃഷ്ടിയിലോ സംഹാരത്തിലോ നിയന്ത്രണത്തിലോ കൈകാര്യകർത്തൃത്വത്തിലോ അറിവിലോ കഴിവിലോ ഒന്നും തന്നെ അവന് തുല്യനായി, കീടയായി, പങ്കാളിയായി ഒന്നുമില്ല, ഒരാളുമില്ല. അതെ, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല. അവനാകട്ടെ എല്ലാം കേൾക്കുന്നവനും കണ്ടറിയുന്നവനുമത്രേ. ലൈസ കമിസ്ലിഹി ഷൈഉം വഹുവ സമീഉൽ ബസീർ. ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗുണങ്ങളായി പ്രസ്താവിച്ച 5 കാര്യങ്ങളും അവയിലടങ്ങിയ തത്വസാരങ്ങളും പരിശോധിക്കുമ്പോൾ അവിശ്വാസികളിൽപ്പെട്ട ഓരോ വിഭാഗക്കാരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില അന്ധവിശ്വാസികളും അള്ളാഹുവിനെപ്പറ്റി സങ്കല്പിച്ചോ വാദിച്ചോ വരുന്ന എല്ലാ അപവാദങ്ങൾക്കുമുള്ള ഖണ്ഡനമൂല്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാവുന്നതാണ്. ഫലില്ലാഹിൽ ഹജ്ജത്തുൽ ബാലിഗ.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ വിവർത്തനത്തിന്റെ ശബ്ദ.
5: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആന്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അറുപത്തിയേഴ് രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
8: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അള്ളാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
9: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: سمع الله لمن حمده.
1: ربنا ولك الحمد.
0: الله أكبر.
1: الله

0: الله أكبر
1: الله أكبر.
0: الله أكبر
1: الله أكبر. الله أكبر.

0: الله
1: الله اكبر
2: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അൻആം 95 മുതൽ 110 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുല്ല ബുഐജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: الله لمن حمده
1: ربنا ولك الحمد.

0: الله أكبر.
1: الله أكبر.
0: الله

0: السلام عليكم ورحمة الله.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് താരിഖ്, സൂറത്ത് കൗസർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസർ അദ്ദോസരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുറാൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തു ആൽ ഇംറാൻ 160-165. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.

0: يغل
1: وما كان لنبي أن يغل
0: وما كان لنبي أن يغل

0: يغل.
1: وما كان لنبي أن يغل
0: وما كان لنبي أن يغل

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ഇമ്രാൻ 160-165 വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനീജി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ ലീനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 36-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 35-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നു, പ്രവാചകൻ പറഞ്ഞു, ഉമിർത്തു അൻ ഉഖാതില നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു, പ്രവാചകൻ പറയുകയാണ്. ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുന്നതുവരെ. എന്ന് പറഞ്ഞാൽ യുദ്ധം അനിവാര്യമായൊരു ഘട്ടത്തിൽ അവിടെ ശത്രുപക്ഷത്തു നിന്ന് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനുമായി യുദ്ധം ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഫമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ആരെങ്കിലും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറഞ്ഞാൽ, ഫഖദ് അസിം അസമ മിന്നി മാലഹു വനഫ്സഹു, ആ മനുഷ്യന്റെ ധനവും അവന്റെ ശരീരവും നമ്മളിൽ നിന്ന് സുരക്ഷിതമാകുന്നു. ഇല്ലാ ബി ഹഖ്, ഹക്കായിക്കൊണ്ടല്ലാതെ. വഹിസാബുഹു അലല്ലാ, അവന്റെ വിചാരണ അല്ലാഹുവിന്റെ മേൽ കടമയാകുന്നു. വ അൻസലല്ലാഹു ഫി കിതാബിഹി വദക്കറ ഖൗമൻ ഇസ്തക്ബറു ഫഖാൽ, അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു, ഒരു സമൂഹം പറഞ്ഞു, അഹങ്കാരപൂർവം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നു പറയപ്പെട്ടാൽ അഹങ്കാരം കാണിച്ചിരുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധമാകുന്നവർക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും സമാധാനവും സുരക്ഷയും ലഭിക്കും എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 36-ാമത്തെ വചനം, വയഖൂലൂന അഇന്നാ ലതാരികൂ ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു. ഖാല യഖൂലു ഖൗൽ, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, യഖൂലു പറയുന്നു, ഖൗൽ അതാണ് വാക്ക് പറയൽ. അഇന്നാ, നമ്മളാണോ, അവര് സത്യനിഷേധികൾ പറയുന്ന കാര്യമാണ്. അഇന്നാ, ആ എന്നത് ചോദ്യം ചെയ്യാൻ വേണ്ടി, ചോദിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന പദമാണ്. അഇന്നാ, നമ്മളാണോ, ലതാരികൂ, ഉപേക്ഷിക്കുന്നവർ തന്നെ, ഒഴിവാക്കുന്നവർ തന്നെ, ആലിഹതിന, നമ്മുടെ ആരാധ്യന്മാരെ. ഇലാഹ് എന്ന പദത്തിന്റെ ബഹുവചനമാണ് ആലിഹത്ത്, ആരാധ്യന്മാർ. ലിഷാഇരിൻ, ഒരു കവിക്ക് വേണ്ടി. മജ്നൂൻ, ഭ്രാന്തനായ. ഇത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് പ്രവാചകനെ കേൾക്കേണ്ടി വന്ന പ്രതികരണമാണ്. ഭ്രാന്തനായ ഒരു കവിയുടെ വാക്കിനു വേണ്ടി നമ്മുടെ ആരാധ്യന്മാരെ നമ്മൾ ഉപേക്ഷിക്കണമോ? ഇത് പ്രവാചകന്റെ മാത്രം അനുഭവമല്ല, പൂർവ്വപ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നിടത്തും ഇതേപോലെ തന്നെ ആ സമൂഹം പ്രതികരിച്ചതായി ഖുർആനിലെ മറ്റു പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അവർ പറയുന്ന കാര്യം, അനഹനു നതുറുക്കു ഇബാദത്ത ആലിഹത്തിന, നമ്മൾ ഈ ആരാധ്യന്മാരെ ആരാധിക്കുന്നത് ഉപേക്ഷിക്കണമെന്നാണോ? വ ആലിഹത്ത ആബാഇന, നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ആരാധിച്ചിരുന്നവയെ ഉപേക്ഷിക്കണമെന്നാണോ? അൻ ഖൗലി ഹാദ ശാഇരിൽ മജ്നൂൻ, യഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ളാഹി വിശദീകരിക്കുകയാണ്. അവർ ഷാഇറും മജ്നൂൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ തിരുദൂതരെക്കുറിച്ചാണ്. നഊദു ബില്ലാ. ഇതിനു മുമ്പുള്ള വചനത്തിൽ തന്നെ പറഞ്ഞതുപോലെ പ്രവാചകനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ, പ്രവാചകന്റെ പ്രബോധനത്തിൽ ആകൃഷ്ടരാകുന്ന ആളുകളെ ആ
വിഷയത്തെ തൊട്ട് അവരെ അകറ്റാൻ, പ്രവാചകന്റെ ആദർശത്തിൽ നിന്ന് അവരെ അകറ്റാൻ ശത്രുക്കൾ പ്രയോഗിക്കാറുള്ളൊരു പ്രയോഗമാണ്. പ്രവാചകനെ തെറ്റായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, അദ്ദേഹം കവിയാണെന്ന് പറയുക, അതേപോലെ തന്നെ ഭ്രാന്തനാണെന്ന് പറയുക. സത്യത്തിൽ മുഫസ്സിരീങ്ങളിൽ പലരും പറയുന്നത് പോലെ തന്നെ അവരുടെ വാദം പരസ്പരം വൈരുദ്ധ്യമാണ്. ഒരു കവി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള, വിവേകമുള്ള, തൻ്റെടമുള്ള ആളായിരിക്കും. അപ്പോഴാണ് കവിത ആലപിക്കാറുള്ളത് അല്ലെങ്കിൽ കവിത വരാറുള്ളത്. എന്നാൽ മജ്നൂൻ എന്ന് പറഞ്ഞാൽ എന്തും സംസാരിക്കുന്ന, അവിവേകത്തോടെ സംസാരിക്കുന്ന, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളെക്കുറിച്ചാണ് മജ്നൂൻ എന്ന് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ജൽപ്പനം കേവലം ആക്ഷേപം മാത്രമാണെന്നത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മാത്രമല്ല, പ്രവാചകൻ തിരുമേനിയെക്കുറിച്ച് അള്ളാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞ കാര്യം, വമാ അല്ലംനാഹു ശിഅ്റ, അദ്ദേഹത്തിന് നാം കവിത പഠിപ്പിച്ചിട്ടില്ല.

അള്ളാഹു പറയുന്നു, മാ അൻത, താങ്കളല്ല പ്രവാചകരെ, ബിനിഅമ്മത്തി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ അനുഗ്രഹത്താൽ, ബിമജുനൂൻ, ഭ്രാന്ത് ബാധിച്ചവനല്ല. അതുകൊണ്ട് അവർ ജനങ്ങളെ പ്രവാചകനെ തൊട്ട് അകറ്റാൻ വേണ്ടി ആ തരത്തിൽ ആരോപണം ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബൽ അൻത അഅ്ഖലുൽ ഉഖലാ, ഏറ്റവും ബുദ്ധിയുള്ളവരിൽപ്പെട്ട ആളാകുന്നു പ്രവാചകരെ താങ്കൾ. അതാണ് അള്ളാഹുവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഹഉലാഇ കദബു ബിമാ തഖ്തലീഹി ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദർ റസൂലുള്ളാ. തങ്ങൾ അംഗീകരിക്കേണ്ടുന്ന, സ്വീകരിക്കേണ്ട ഈ വചനത്തെയാണ് അവർ തിരസ്കരിക്കുന്നത്, നിഷേധിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചകനെ ആക്ഷേപിക്കുന്നതിലൂടെ, പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ തിരസ്കരിക്കുന്നതിലൂടെ അവർ ചെയ്യുന്നത് ഈ രണ്ട് വചനങ്ങളും മുൻനിർത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫൽ അവ്വൽ, ഒന്നാമത്തേത്, കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ഇസ്ലാമിന്റെ അടിത്തറയായ ഒന്നാമത്തെ ഷഹാദത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അവർ ആദ്യം നിഷേധിക്കുന്നത്. വസ്സാനി, നമ്മൾ പഠിക്കുന്ന ഈ വചനത്തിൽ മുമ്പിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം, ഇദാ ഖീല ലഹും ആമിനു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവർ പറയും, അഇന്നാല താരികു ആലിഹതിനാ ലിഷാഇരിം മജ്നൂൻ, ഒരു ഭ്രാന്തനായ കവിയുടെ വാക്കിനു വേണ്ടി നമ്മൾ നമ്മുടെ ആരാധ്യന്മാരെ കൈയൊഴിക്കുകയാണോ. അപ്പോൾ രണ്ട് ഷഹാദത്തും അവർ തള്ളിക്കളഞ്ഞു, അവർ അവിശ്വസിച്ചു. വലം യഖൂമു ബിലാ ഇലാഹ ഇല്ലല്ലാ വലം യഖൂമു ബി മുഹമ്മദർ റസൂലുള്ളാ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയെയും മുഹമ്മദുർ റസൂലുള്ളാ എന്നതിനെയും അവർ തള്ളിക്കളഞ്ഞു. ഇത് ഇസ്ലാമിൻ്റെ അടിത്തറയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാകുന്നു. മാത്രമല്ല, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്നത് അഞ്ച് കാര്യങ്ങളിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ 69, 68, 69 വചനത്തിൽ പറയുന്നു, അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാ ലം യാതി ആബാഅഹുൽ അവ്വലീൻ, അവർ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതല്ല തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്കൊന്നും വന്നിട്ടില്ലാത്തത് അവർക്ക് വന്നതുകൊണ്ടാണോ അവർ വിശ്വസിക്കാത്തത്. അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ, അല്ലെങ്കിൽ തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ദൂതൻ വന്നതുകൊണ്ടാണോ അദ്ദേഹത്തെ അവർ നിഷേധിക്കുന്നത്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഈ തരത്തിൽ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞിരുന്ന, അവരോട് അന്യായമായി തർക്കിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഈ രണ്ട് കാര്യങ്ങളും അഥവാ രണ്ട് ഷഹാദത്തുകളും ഇസ്ലാമിൻ്റെ അടിത്തറയാണെന്ന് പറഞ്ഞല്ലോ. ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ ഈ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാകുന്നു എന്നും മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. ഒന്ന്, അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കുക എന്നത്. രണ്ടാമത്തെ നിബന്ധന, വ മുതാബഅത്തുർ റസൂൽ, ഏതൊരു ഇബാദത്തും ഏതൊരു ആരാധനാകർമ്മവും അത് പ്രവാചകൻ തിരുമേനി എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ രീതിയിലാകണം അത് നിർവഹിക്കേണ്ടത്. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിലൂടെയും അതുപോലെ തന്നെ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പറയുന്നതിലൂടെയും ഒരാൾ ഇസ്ലാമിൻ്റെ അടിത്തറയാണ് സ്വീകരിക്കുന്നത്, അംഗീകരിക്കുന്നത് എന്നർത്ഥം. ഇതിനു മുമ്പുള്ള ഒരു വചനത്തിൽ പ്രവാചകനെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സാഹിറാണ്, ഖുർആൻ ഒരു സിഹറാണ് എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ ചില മുഫസ്സിരീങ്ങൾ അതിന് കൊടുത്ത വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും, പ്രവാചകന്മാരിൽ നിന്ന്, സത്യ ആദർശത്തിൽ നിന്ന് സാധാരണ മനുഷ്യരെ അകറ്റാൻ വേണ്ടിയുള്ള ദുരാരോപണങ്ങൾ മാത്രമാകുന്നു ഈ തരത്തിലുള്ള ആരോപണങ്ങൾ. അതേപോലെ തന്നെ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്തും അത് കാണാൻ സാധിക്കും. അഹ്ലുൽ ബിദഅ യുസമ്മൂന അഹ്ല സുന്ന ബികുല്ലി ഐബിൻ വവസ്ഫിൻ ഖബീഹ്. ബിദഅത്തിൻ്റെ കക്ഷികൾ സുന്നത്തിൻ്റെ കക്ഷികളെ എല്ലാത്തരം ചീത്ത പേരുകളും കൊണ്ടും വിശേഷിപ്പിക്കാറുണ്ട്. എത്ര കൃത്യമാണ് ഇന്നത്തെയും അവസ്ഥ. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച

0: അവിടുത്തെ സ്വഹാബത്ത് സ്വീകരിച്ച ആ സുന്നത്തിലേക്ക്, ആ മൻഹജിലേക്ക്, ആ മാർഗത്തിലേക്ക് നമ്മൾ മടങ്ങണം. പുതുതായി ഉണ്ടാക്കിയ പ്രവാചകന്റെ സുന്നത്തിന്റെ പിൻബലമില്ലാത്ത എല്ലാ പുത്തൻ ആചാരങ്ങളെയും നമ്മൾ കൈയൊഴിയിക്കണം, കൈവേടിയണമെന്ന് പറയുന്ന കക്ഷികൾ സുന്നത്തിലേക്ക് മടങ്ങണമെന്ന് പറയുന്നവരെ പുത്തൻവാദികളായി മുദ്രയടിക്കുന്നു. എന്നാൽ എല്ലാവിധ പുത്തൻവാദങ്ങളുമായി നടക്കുന്നവർ തങ്ങൾ അഹ്ലുസുന്നയാണെന്ന് അവർ വീരവാദം മുഴക്കുകയും ചെയ്യുന്നു. അതെത്ര കൃത്യമാകുന്നു പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ! അത് പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശത്തെ തള്ളിക്കളഞ്ഞ ആളുകൾ, അള്ളാഹു നിയോഗിച്ചയച്ച സത്യ ആദർശവുമായി വന്നവരെ അസത്യവാദികളായി പരിചയപ്പെടുത്തുന്നത് പോലെയാണ് ഇന്നും സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. 37-ാമത്തെ വചനം, ബൽ ജാ ബിൽ ഹഖി വസദ്ദഖൽ മുർസലീൻ. എന്നാൽ നിങ്ങൾ പറയുന്നത് പോലെയല്ല, ബൽ എന്നാൽ ജാ, അദ്ദേഹം വന്നിരിക്കുന്നു, ബിൽ ഹഖി സത്യവും കൊണ്ട്, വസദ്ദഖ അദ്ദേഹം സത്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, അൽ മുർസലീൻ ദൂതന്മാരെ. ജാ എന്ന പദത്തിന്റെ അർത്ഥം വന്നു എന്നാണ്. ജാ യജീഉ മജീ, ഹഖ് എന്ന് പറഞ്ഞാൽ സത്യം, സ്വദ്ദഖ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തി. സ്വദ്ദഖ യുസദ്ദിഖു തസ്ദീഖൻ. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഖാലല്ലാഹു തആല തക്സീബൻ ലഹും വറദ്ദൻ അലൈഹിം. അല്ലാഹു ഈ വചനത്തിൽ പ്രവാചകനെ ആക്ഷേപിച്ചവരെക്കുറിച്ച് അവരെ അല്ലാഹു തള്ളിക്കളയുന്നു, അതേപോലെ തന്നെ അവർക്ക് അല്ലാഹു മറുപടി പറയുന്നു. അതെന്താണ്? ബൽ ജാഅ ബിൽ ഹഖ്, നിങ്ങൾ പറയും പ്രകാരം ഭ്രാന്തനായ ഒരു കവിയുടെ വാക്കല്ല, മറിച്ച് സത്യവുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. യഅനി റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ ബിൽ ഹഖ്ഖി ഫീ ജമീഇ ശരീഅത്തില്ലാഹി ലഹു മിനൽ ഇഖ്ബാരി വത്വലബി. അല്ലാഹു പ്രവാചകനിലൂടെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള എല്ലാ മതനിയമങ്ങളും എല്ലാ അധ്യാപനങ്ങളും സത്യം തന്നെയാകുന്നു. മാത്രമല്ല വസ്വദ്ദഖൽ മുർസലീൻ ഐ സ്വദ്ദഖഹും ഫീമാ അഖ്ബറൂഹു അൻ, പൂർവപ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് സത്യമായിരുന്നു എന്ന് പ്രവാചകൻ തിരുമേനി സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. മിന സ്വിഫാത്തിൽ ഹമീദ വൽ മനാഹിജി സദീദ, അവർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ ചൊവ്വായ കാര്യങ്ങളും അദ്ദേഹം സത്യപ്പെടുത്തുന്നു. വ അഖ്ബർ അനില്ലാഹ് ഫി ഷർഇഹി, അള്ളാഹുവിനെക്കുറിച്ച് അവർ പഠിപ്പിച്ച അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് പ്രവാചകൻ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. സൂറത്ത് ഫുസ്സിലത്തിലെ 43-ാമത്തെ വചനത്തിൽ കാണാം, മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുൽ ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക. പ്രവാചകരെ, മാ യുഖാലു ലക, താങ്കളോട് പറയപ്പെട്ടിട്ടില്ല, ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലു മിൻ റുസുലി മിൻ ഖബ്ലിക, മുമ്പ് അയക്കപ്പെട്ട ദൂതന്മാർക്ക് അവരോട് പറയപ്പെട്ട കാര്യങ്ങളല്ലാതെ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉസൈമീൻ റഹ്മത്തുള്ള എടുത്തു പറയുന്നൊരു കാര്യം, അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ ബിൽ ഹഖി, പ്രവാചകൻ സത്യവുമായിട്ട് വന്നു. ഫകുല്ലു ദീനുഹു മുഷ്തമിലുൻ അലൽ ഹഖി, പ്രവാചകൻ കൊണ്ടുവന്ന സത്യദീൻ അത് ഹഖ് മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. ഫീമാ യതഅല്ലഖു ബി മുആമലത്തില്ലാഹി തആല أو فيما يتعلق بمعاملة عبادة العباد الله, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാകട്ടെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് പറയുന്ന അധ്യാപനങ്ങളിലാകട്ടെ ഹഖ് മാത്രമാകുന്നു ഉള്ളത്. وقد قال تعالى في وصف القرآن الذي جاء به الرسول صلى الله عليه وسلم, അള്ളാഹു പ്രവാചകനിലൂടെ നൽകിയ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറയുന്നു. സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനത്തിൽ കാണാം, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും അവക്രമായതിലേക്ക് വഴി നയിക്കുന്നു. ഹാദൽ കരിമ ലൗ സ്വന്നഫത് അലൈഹ മുജല്ലദാത്തുൻ മസ്തൗഅബത് മദ്ലൂലുഹ യഹ്ദി ലില്ലതി ഹിയ അഖ്വം. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഈ പരാമർശം, ഈ ഖുർആൻ ഏറ്റവും നല്ല വഴിയിലേക്ക് വഴി നയിക്കുന്നു, മാർഗത്തിലേക്ക് വഴി നയിക്കുന്നു എന്ന ഈ പരാമർശം അത് വിശദീകരിക്കുകയാണെങ്കിൽ വാള്യങ്ങളോളം ഗ്രന്ഥങ്ങൾ രചിക്കാൻ മാത്രമുള്ള ആശയം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനം, ആ വചനത്തിൻ്റെ പ്രസക്തി, ബൽ ജാഅ എന്നാൽ അദ്ദേഹം വന്നിരിക്കുന്നു, ബിൽ ഹഖ് സത്യവുമായിക്കൊണ്ട്, വസ്വദ്ദഖൽ മുർസലീൻ അദ്ദേഹം ദൂതന്മാരെ സത്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രവാചകനെക്കുറിച്ച് ഇന്നും പലതരത്തിലും ആക്ഷേപങ്ങൾ ചൊരിയുന്ന, പ്രവാചകനെക്കുറിച്ച് അവിടുത്തെ വ്യക്തിത്വത്തെക്കുറിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന എല്ലാവർക്കും ഈ വചനം ഒരു വലിയ പാഠമാണ് നൽകുന്നത്. സത്യമല്ലാത്ത, നീതിക്ക് നിരക്കാത്ത, അതേപോലെ തന്നെ ധർമ്മബോധത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു അധ്യാപനവും പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ കാണുക സാധ്യമേ അല്ല എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് അവിടുന്ന് കൊണ്ടുവന്ന അധ്യാപനങ്ങളെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ഇഹപര വിജയം ലക്ഷ്യമാക്കി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്റെ അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോട് കൂടി സ്വീകരിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു. ഹൃദയവസന്തത്തിൽ
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده رسل

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 506 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗോമിദി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം.
1: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം. സൂറ മുദ്ദസിർ 8 മുതൽ 30 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി സ്വഹ്ബിഹി അജ്മഈൻ മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മുദ്ദസ്സിർ 8-ാമത്തെ ആയത്ത്. ഫഇദാ നുഖിറ ഫിൻ നാഖൂർ ന നൂൻ ശദ്ദുണ്ട്, നല്ലത് മണിക്കുക. ഫദാലിക യൗമ ഇദൈ യൗമ ഇദൈ യ തൻവിൻ ശേഷം യ ഇദ്ഗാം ബിഗുന്ന. യൗമുൻ അ തൻവിൻ ശേഷം അയിനാണ്. ഇൽഹാർ അലൽ കാഫിരീന ഗൈറു യസീർ. യസീർ രാ സീർ തർക്കിക്കാണ്. ദർണി വമൻ വമൻ ഖ യൂനുസാക്കിന് ശേഷം ഖ ഖ ആണ്. അപ്പോൾ ഇൽഹാർ ഒട്ടും ഉന്നത്ത് മണിക്കേണ്ടതില്ല, ഉന്നത്ത് വേണ്ടതില്ല. മാലം തെന്നുവിൻ ശേഷം മീമാണ്. തെന്നുവിൻ ശേഷം മീമാവുമ്പോൾ നന്നായിട്ട് മണിക്കുക. വബനീന ഷുഹൂദ വമഹത്തു ലഹു തംഹീദ. അത്രയും മതി.

0: ആ അതിന്റെ നിയമം നമ്മൾ പറഞ്ഞില്ലാന്ന് തോന്നുന്നുണ്ട്. മഹത്തു ദാലിനും ദാലിന് ശേഷം ത ആണ്. അപ്പൊ അത് ഇതുകാം ചെയ്ത് ഉത മഹദത്തു എന്ന് പറയണ്ട, മഹത്തു. നമ്മൾ അങ്ങനെ തന്നെ ഓതിയത് വമഹത്തു വമഹത്തു ലഹൂതം ഹീദ
1: വമഹത്തു ലഹൂതം ഹീദ.
0: ഇനി 15-ാം താഴത്ത് മുതൽ സുമ മീം ശബ്ദണ്ട് നന്നായിട്ട് മണിക്കുക. അൻ അസീദ് ഇൽഹാറാണ്. അൻ അസീദ് കല്ല ഇന്നഹു മദ് മുംഫസിൽ, പിന്നെ ഇന്ന നൂൻ ശബ്ദുള്ളതാണ്. നന്നായിട്ട് മണിക്കുക. ഇന്നഹു ചെറിയൊരു മദ്ദോടുകൂടി ഹാക്ക് ശേഷം. കാനലിയായാത്തിന അനീദ സൗർഹിഖുഹു സഊദ. ഇന്നഹു ഫക്കറ ഫഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر ثم يطمع أن أزيد.

0: نظر.
1: ثم نظر.
2: ഇനി 22-ാമത്തെ മുതൽ സുമ്മ സുമ്മ സുമ്മ ശ്രദ്ധിക്കണം, സ ആണ്, സ സ അല്ല സ. പിന്നെ മീമ ശബ്ദ് നന്നായിട്ട് മണിക്കുക. സുമ്മ വീണ്ടും സുമ്മണ്ട്. ഇസ്തക്ബർ ഫഖാല ഇൻ ഹാദ, നൂൻ സാക്കിനക്ക് ശേഷം ഹ ആണ്, ഇൽഹാർ തീരെ ഉന്നത്ത് വേണ്ട. ഹാദ മദ് മുംഫസിൽ. പിന്നെ സെഹ്റുയു തൻവിന് ശേഷം യാ ആണ്, ഇത് ഗാംബി ഊന്ന. ഇൻ ഹാദ വീണ്ടും ഇൽഹാർ നൂൻ സാക്കിന് ശേഷം ഹായാണ്, ഹാദ മദ് മുംഫസിൽ. സഉസ്ലീഹി സഖർ, വമാ അദ്റാക മാ സഖർ, ലൗ ലാ തുബ്ഖി വലാ തദർ, ലവ്വാഹത്തുൻ ലിൽ ബഷർ, അലൈഹ തിസ്അത അശർ. ലവ്വാഹത്തുൻ ലിൽ ഇദ്ഗാം ബിലാ ഗുന്ന. വദാം ثم عبس وبصر.
1: ثم عبس وبصر.
2: صلى بس بسر. انظري

0: سأصليه سقر.
1: سأصليه سقر.
0: وما أدراك ما سقر.
1: وما

0: تسعة عشر
1: عليها تسعة عشر
2: إن شاء الله باقي أرتيل لكم وآخر دعوانا الحمد لله رب العالمين.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ മുദ്ദസ്സിർ 8 മുതൽ 30 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനത്തിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
4: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു ഫത്ഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. സൂറത്തു ഫത്തഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത്
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരത ഉണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഒക്കെ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബന്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീറു സഅദി, ഹാരിസ് ഇബ്നു സലീം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹ് വിശദീകരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ പുതിയ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി 1889 September 7 സൗദി അറേബ്യയിലെ ഉനൈസ അൽ ഖസീം എന്ന് പറയുന്ന പ്രദേശത്ത് ജനിക്കുകയും 1956 June 24 അവിടെ വച്ച് തന്നെ ഈ അൽ ഖസീം സൗദിയിലെ ഉനൈസ എന്ന പ്രദേശത്ത് മരണപ്പെടുകയും ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി, ഇമാം അസ്സഅദി എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ തഫ്സീറു കലാമിൽ മന്നാൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ തൈസീറുൽ കരീമിർ റഹ്മാൻ ഫി തഫ്സീരി കലാമിൽ മന്നാൻ എന്ന വിശ്വവിഖ്യാതമായ വിശുദ്ധ ഖുർആനിൻ്റെ വിവരണമാണ്, അതിൻ്റെ ആശയങ്ങൾ അദ്ദേഹം നൽകിയ വിവരണങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്കതിൻ്റെ വശ്യ സുന്ദരമായ പാരായണത്തിലേക്ക് കാതോർക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആനിലെ 94 അധ്യായം സൂറത്തു ഇൻഷിറാഹിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ അതിൻ്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകളിൽ വന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അലം നസ്റഹ്, നാം വികസിപ്പിച്ചു വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സുദ്രക, നിൻ്റെ നെഞ്ച്, നിൻ്റെ ഹൃദയം. വദഅന, നാം വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്രക്, നിന്റെ ഭാരം, നിന്റെ വിഷമം.

0: ഒരു സൗകര്യം, എളുപ്പം. ഇന്ന മഅൽ ഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട് യുസ്രൻ, ഒരു സൗകര്യം. ഫഇദ ഫറഗ്ത, ആകയാൽ നീ ഒഴിവായാൽ, അഥവാ നിനക്ക് ഒഴിവ് സമയം കിട്ടിയാൽ, ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക. വ ഇല റബ്ബിക, നിന്റെ റബ്ബിലേക്ക്, ഫർഗബ്, നീ ആഗ്രഹിച്ച് കൊള്ളുക, അഥവാ ആഗ്രഹം പ്രകടിപ്പിച്ചു കൊള്ളുക. സൂറത്തു ഇൻഷിറാഹിൻ്റെ ആയത്തുകളിലെ വാക്കൃത്തമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത് ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ്. ആശയം പൂർണ്ണമായി മനസ്സിലാകാൻ അത് നമുക്കേറെ സഹായകമാകും. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് കേൾക്കാം.
1: അലം നശ്റഹ് ലക സദ്റക,
2: നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ?
1: വവദഅനാ അൻക വിസ്റക,
2: നിന്നിൽ നിന്ന് നിന്റെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞ നിന്റെ ആ പാപഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു. നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. നിന്റെ രക്ഷിതാവിലേക്ക് നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
0: സൂറത്തുൽ ഇൻശിറാഹിന്റെ മലയാള വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അള്ളാഹു തൻ്റെ ദൂതന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ? മതനിയമങ്ങൾ ഉൾക്കൊള്ളാനും അള്ളാഹുവിലേക്ക് പ്രബോധനം ചെയ്യാനും ഉത്കൃഷ്ടമായ സ്വഭാവഗുണങ്ങളെ സ്വീകരിക്കാനും പരലോക വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നന്മകൾ അനായാസം പ്രവർത്തിക്കാനും നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി നന്മകൾക്ക് വഴങ്ങാത്ത വിധം പ്രയാസകരവും കുടുസായതും ആക്കിയതുമില്ല. അതെപ്പോഴും വിശാലമായതായി നീ കണ്ടു. നിന്റെ ആ പാപഭാരം ഇറക്കിവെക്കുകയും ചെയ്തു. അതായത് പാപത്തെ നിന്റെ മുതുകിന് ഭാരമായി തീർന്ന മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, നിന്റെ പാപത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞുപോയതും പിന്നീടുണ്ടാകുന്നതും അള്ളാഹു നിനക്ക് പുറത്തു തരുന്നതിനു വേണ്ടിയും നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. സൃഷ്ടികളിൽ ഒരാളും എത്തിയിട്ടില്ലാത്ത ഉന്നതവും പ്രശംസനീയവുമായ നിലയിൽ നിന്റെ മഹത്വത്തെ ഉയർത്തി. ബാങ്കിലും ഇഖാമത്തിലും ഖുതുബകളിലും ഷഹാദത്ത് കലിമയിലും അള്ളാഹുവിനോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമവും പരാമർശിക്കപ്പെടുന്നു. ഇതല്ലാത്ത മറ്റു കാര്യങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തി അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ കഴിഞ്ഞാൽ തൻ്റെ സമുദായത്തിൻ്റെ മനസ്സിൽ മറ്റാർക്കുമില്ലാത്ത ബഹുമാനവും സ്നേഹവും മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. ഓരോ സമുദായത്തിൻ്റെയും പ്രവാചകന്മാർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഈ സമുദായത്തിൻ്റെ പ്രവാചകന് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരെളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരെളുപ്പമുണ്ടായിരിക്കും. വലിയൊരു സന്തോഷവാർത്തയാണ് ഈ വചനം. പ്രയാസവും ബുദ്ധിമുട്ടും കാണപ്പെടുമ്പോഴെല്ലാം അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരെളുപ്പം ഉണ്ടായിരിക്കും. പ്രയാസം ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ ഒരെളുപ്പം അതിൽ പ്രവേശിച്ച് അതിനെ പുറത്തു കൊണ്ടുവരും. അള്ളാഹു പറയുന്നു, അള്ളാഹു ഞെരുക്കത്തിന് ശേഷം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഖുർആൻ 65:7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തീർച്ചയായും ആശ്വാസം പ്രയാസത്തോടുകൂടെയാണ്. തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം ഒരെളുപ്പവുമുണ്ടായിരിക്കും എന്ന പദത്തെ അലിഫും ലാമും ചേർത്ത് പ്രത്യേകമാക്കിയതിൽ നിന്ന് പ്രയാസം ഒറ്റപ്പെട്ടതും എളുപ്പമെന്നത് ആവർത്തിക്കപ്പെടുന്നതുമാണെന്നും മനസ്സിലാവുന്നു എന്നത്

0: അലിഫും ലാമും ചേരുമ്പോൾ അത് സമഗ്രതയെ കൂടി അറിയിക്കുന്നു. അതായത് പ്രയാസങ്ങൾ എത്രത്തോളമുണ്ടായാലും അതിൻ്റെ പര്യവസാനം ആശ്വാസത്തിലായിരിക്കൽ അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ സത്യവിശ്വാസികൾക്ക് കൂടി ബാധകമാകുന്ന നിലയിൽ അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക, അതായത് ജോലികളിൽ നിന്നും വിരമിക്കുകയും അതിൻ്റെ പ്രയാസങ്ങൾ ഒന്നും അവശേഷിക്കാതിരിക്കുകയും ചെയ്താൽ പ്രാർത്ഥനകളിലും ആരാധനകളിലുമായി നീ പരിശ്രമിക്കുക. അള്ളാഹുവിലേക്ക് മാത്രം നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
1: അൽഹംദുലില്ലാ, ഇന്ന് സൂറത്തുൽ ഇൻശിറാഹിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം തന്നെ ആയത്തുകളുടെ അർത്ഥവും ആശയവും മുഴുവനായി നമ്മൾ കേട്ടു. ഖുർആൻ വീണ്ടും കൂടുതൽ അടുത്തറിയാനും പഠിക്കുവാനുമുള്ള സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഈ കേൾവി തുടർന്നും ഉണ്ടാകുന്നതിന് വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലേക്ക് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹാണ് വിശദീകരിച്ചു നൽകിയത്. ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ورب المشارق إنا زينا السماء الدنيا بزينة الكواكب وحفظ

0: بسم الله الرحمن الرحيم
1: صاد والقرآن ذي الذكر بل